എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 22, 2026 ഓഗസ്റ്റ് 7, വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

രൂപചിന്തകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിരിച്ചാൽ മാറിപ്പോകുന്ന പല ദേഷ്യങ്ങളുമുണ്ട്. ഒരാൾ ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒരാൾ ഒന്ന് തോറ്റുകൊടുത്താൽ തീരാവുന്ന പിണക്കങ്ങളുണ്ട്. ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കട കടലുകൾ തന്നെയുണ്ട്. പക്ഷേ നമ്മളിൽ ഓരോരുത്തരുടെയും ഈഗോ ഇതിനൊന്നിനും സമ്മതിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 1:30 തിരശീല, 2 മണിക്ക് വിമുക്തി, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 7. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതും ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യയുടെ ഗുരുജിയായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചരമദിനവുമൊക്കെ ഒരു ഓഗസ്റ്റ് 7-നായിരുന്നു. ഓഗസ്റ്റ് 7-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 7. ഇന്ന് ദേശീയ കൈത്തറി ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 7-ന് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള കൈത്തറി വ്യവസായത്തെയും അതിന്റെ നെയ്ത്തുകാരെയും ബഹുമാനിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ടാൻസാനിയയിലെ ദാർ എസ് സലാം, കെനിയയിലെ നീറോബി എന്നിവിടങ്ങളിൽ അമേരിക്കൻ എംബസികൾക്ക് നേരെ ബോംബാക്രമണം നടന്നത് 1998 ഇന്നേ ദിവസമായിരുന്നു. സംഭവത്തിൽ 224 പേർ മരിക്കുകയും 4500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-നായിരുന്നു. ഇത് ബ്രിട്ടീഷ് ചരക്കുകൾ ബഹിഷ്കരിക്കുന്നതിനായിരുന്നു പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 7-നായിരുന്നു ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഔപചാരികമായി ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് ഏറ്റെടുത്തത്. ഗീത് സേധി ലോകത്തിലെ അമേച്ചർ ബില്ല്യാർഡ്സ് ചാമ്പ്യനാകുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനായത് 1985 ഓഗസ്റ്റ് 7-നായിരുന്നു. ഓഗസ്റ്റ് 7-നായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചത്. 2008 ബീജിംഗിൽ സ്വർണം നേടിയ അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം ഇതുവരെ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റും ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ മെഡൽ ജേതാവുമായി അദ്ദേഹം മാറി. ഓഗസ്റ്റ് 7-നായിരുന്നു ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. 1606 ഓഗസ്റ്റ് 7-നായിരുന്നു സൗത്ത് സിറ്റിയ അക്ബാൻസിയ പ്രദേശങ്ങളുടെ പേരിൽ റഷ്യ ജോർജിയ യുദ്ധം നടന്നത് 2008 ഓഗസ്റ്റ് 7-നായിരുന്നു. റഷ്യ വിജയം നേടി വിവാദ പ്രദേശം കയ്യിലാക്കി. 1941 ഓഗസ്റ്റ് 7-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവശ്യത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: 12th കൈത്തറി ദിനാഘോഷ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരറ്റ എന്നിവരും പങ്കെടുക്കും. 2025 സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ ആദരിച്ച് 4 സ്മരണികാ തപാൽ സ്റ്റാമ്പുകളും പുറത്തിറക്കും. 2 പ്രസിദ്ധീകരണങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുരസ്കാരം നേടിയ കൈത്തറി ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. പരമ്പരാഗത ഖാനി നെയ്ത്ത്, വോൾ ഹാംഗിംഗ് നെയ്ത്ത് എന്നിവയുടെ തത്സമയ പ്രദർശനങ്ങൾ കാണാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും.
1: കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കുടുംബങ്ങളെയും കരകൌശല വിദഗ്ധരെയും പിന്തുണയ്ക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വയം പര്യാപ്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചെറുകിട നെയ്ത്ത് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനതല കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ടിഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 20% റിബേറ്റുമുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രാലയ പെർമനന്റ് സെക്രട്ടറി ലൂക്ക് ഹോഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലെ സഹകരണത്തെക്കുറിച്ചും ഉൽപാദനം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, ഊർജ്ജ വിനിമയം എന്നീ മേഖലകളിലെ വിവിധ അവസരങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ലൂക്ക് ഹോഗുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കാലവർഷക്കെടുതികളിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ കൂടി അധിക ധനസഹായം നൽകാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: ആശ്രിതർക്ക് നിലവിൽ അനുവദിക്കുന്ന 4 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി ദുരിത പ്രതികരണ നിധിയിൽ നിന്ന് 10,000 രൂപ വീതം അനുവദിക്കും. വെള്ളം കയറി വീട് വൃത്തിയാക്കാൻ റേഷൻ കാർഡൊന്നിന് 10,000 രൂപ വീതം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം നൽകും. കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കും. നഷ്ടങ്ങൾ സംഭവിച്ച സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണി പിന്തുണയും നൽകും. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ നിലവിൽ നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം 12 ലക്ഷം രൂപയായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
1: കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ആർ രാജേഷിന്റെ തിരുവനന്തപുരം നേമത്തെ വീട് മന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. രാജേഷിന്റെ ആശ്രിതർക്ക് ഗവൺമെന്റ് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. രാജേഷിന്റെ വീട് നവീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 4 കോടിയിലേറെ രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി കണക്കാക്കുന്നു. മലയോര പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടം. കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ.
4: പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്നലെ വൈകുന്നേരം വരെ ജില്ലയിൽ 4,24,68,000 രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. 1,598 കർഷകരുടെ 657 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. ഇരിക്കൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. 757 കർഷകരുടെ 576 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിയാണ് ഇവിടെ നശിച്ചത്. പയ്യന്നൂർ ബ്ലോക്കിൽ 57 ഹെക്ടറിലേറെയും തളിപ്പറമ്പ് ബ്ലോക്കിൽ 10 ഹെക്ടറിലേറെയും കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ 4 മാസത്തിനിടെ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 13,84,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്.
1: കൃഷിനാശം സംഭവിച്ച കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മറ്റന്നാൾ മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിക്കും. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ നേരിട്ടെത്തി മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തും. തുടർന്ന് കളക്ടറേറ്റിൽ ജില്ലയിലെ കൃഷിനാശം സംബന്ധിച്ച് അവലോകന യോഗം ചേരും. മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 12,063 പേർ. 5,019 പുരുഷന്മാരും 5,396 സ്ത്രീകളും 1,648 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 237 പേരാണ്. 9 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. 99 കുടുംബങ്ങളിലെ 86 പുരുഷന്മാരും 112 സ്ത്രീകളും 39 കുട്ടികളുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB അധികൃതർ അറിയിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് ഷട്ടറുകൾ അടച്ചത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിത പരിധിയിലാണെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രധാന മലയോര മേഖലകളിൽ യാത്രകൾക്കും ഭാരവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിയന്ത്രണം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലും കാലാവസ്ഥ അനുകൂലമായതിനാലുമാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചങ്ങനാശ്ശേരി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കണമെന്ന നിബന്ധനയില്ലെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AP അനിൽകുമാർ അറിയിച്ചു. ഓണം ഉത്സവബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുൻവർഷത്തെ പോലെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഓണം ഉത്സവബത്ത മറ്റാനുകൂല്യ വിതരണം എന്നിവ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഉത്സവബത്ത മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ ടൂറിസം സാംസ്കാരിക പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തും. രാവിലെ കോഴിക്കോട് DCC ഓഫീസ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വസതി, സരോവരം ബയോപാർക്ക്, കോഴിക്കോട് ബീച്ച്, കാപ്പാട് ബീച്ച്, അകലാപ്പുഴ എന്നിവിടങ്ങളും മന്ത്രി സന്ദർശിക്കും. ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് കാസർകോട് വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിലെ ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം നിർത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേസ് 13 വീണ്ടും പരിഗണിക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കം വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിതല ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിന്റെ പഴയകാല സംഗീത കൂട്ടായ്മകളായ മെഹഫിലുകളുടെ സംഘാടകൻ സ്റ്റെർലിൻ ലത്തീഫ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രമുഖ ഗായകരുമായും നാടക പ്രവർത്തകരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ OC ഇന്ദിര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചടങ്ങുകളും ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ച് നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ A ആതിര അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ലെന്ന് മന്ത്രി എ പി അയൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും.
1: പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വിദഗ്ധരുടെ നൈപുണ്യത്തിനും കഴിവിനും ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പകർത്തി പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
2: ഹാൻഡ്ലൂം ഡേ മനാനെ കാ മത്ലബ് ഹൈ കി ഹർ ഗരീബ് പരിവാർ ബുൻകർ പരിവാർ ജോ അപ്നെ ഹാത്തോ സേ അപ്നി ഛോട്ടി ഛോട്ടി ഘർ മേ ലൂം പർ കപ്ഡേ ബനാതെ ഹൈ ഔർ ആപ് ഭി തോ ഇസ് പ്രകാർ സേ ഏക് ഹാൻഡ്ലൂം കി വെറൈറ്റി കേ സാത്ത് GRWM വീഡിയോ കർക്കേ ജറൂർ ദുനിയാ കേ സാമനെ അപ്നി ബാത് രഖ് സക്തേ ഹൈ ഹാൻഡ്ലൂം കേ ലിയേ ലോഗോ കോ പ്രേരിത് കർ സക്തേ ഹൈ ഹമാരാ കാം ഹൈ ആത്മനിർഭർ ഭാരത് ബനാനെ കേ ലിയേ ഹമാരി ഇൻ ഛോട്ടേ ഛോട്ടേ ഛോട്ടേ ഗരീബ് പരിവാരോ കോ ഭീ ആർത്ഥിക് രൂപ് സേ സമൃദ്ധ കർ.
1: സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി ദിനത്തെക്കുറിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ M. ബീന ആകാശവാണി വാർത്തകളോട്.
3: ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് നാളിതുവരെ ഏറ്റവും മഹനീയമായ പൈതൃകങ്ങളിലൊന്നാണ് നമ്മുടെ കൈത്തറി സംസ്കാരം. ഈ പൈതൃകത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നെയ്ത്തുകാരെ ആദരിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ കൈത്തറി പാരമ്പര്യത്തെ നമ്മൾ ആദരിക്കുകയും എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.
1: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗര മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. അസമിലെ NH-15 ഗുവാഹത്തി തേസ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം.

0: നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഇരുവരും വിലയിരുത്തി. ഇന്ത്യ സിംഗപ്പൂർ 19-ാമത് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ നടന്നു. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള മാർഗരേഖ വിഭാവനം ചെയ്യുന്ന 8 മേഖലകളിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എഥനോളും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലും തികച്ചും വ്യത്യസ്തമാണെന്നും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ അന്താരാഷ്ട്ര തലത്തിൽ സാക്ഷ്യപ്പെടുത്തിയതും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന മാധ്യമ വാർത്തകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിഷേധിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലുടനീളം ഇന്നും ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്നലെ രാത്രി ചുവപ്പ് ജാഗ്രതയിലായിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ച് മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതിനിടെ കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനും വീടും സ്ഥലവും വാങ്ങാനും നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ഈ സഹായം തേടുന്നവർ ദുരന്തം സംഭവിച്ച വീട് നിന്നിരുന്ന വസ്തുവിൽ ഭാവിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്നും നിബന്ധനയുണ്ട്.
0: മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അവകാശ നിയമമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന 3-ദിന ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് നേർക്കുനേർ. ഇന്ത്യയുടെ തൻവി ശർമ്മ സഹതാരം രക്ഷിത രാംരാജിനെ നേരിടും. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹ ജപ്പാന്റെ ഹീന അക്കേച്ചിയെ നേരിടും. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ്, കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം ഇന്ന് മലേഷ്യൻ ടീമുമായി ഏറ്റുമുട്ടും. അമേരിക്കയിൽ ജന്മനാലുള്ള പൌരത്വ അവകാശം പരിമിതപ്പെടുത്തുന്നതിനും ബർത്ത് ടൂറിസം തടയുന്നതിനുമുള്ള 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ജന്മ പൌരത്വത്തിന് അനുകൂലമായി US സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ദൌർഭാഗ്യകരമാണെന്നും അതിനാലാണ് പുതിയ ക്രമീകരണങ്ങൾ വരുത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദേശികളുടെ മക്കൾക്ക് പൌരത്വത്തിന് അർഹത നിഷേധിക്കുന്നതാണ് ആദ്യ ഉത്തരവ്. കുഞ്ഞുങ്ങൾക്ക് പൌരത്വം ഉറപ്പാക്കാനായി ഗർഭിണികൾ വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് അവസാനിപ്പിക്കാൻ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് 2-ാമത്തെ ഉത്തരവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ജയിലായ കൊളംബോയിലെ വെളിക്കിടയിൽ സംഘർഷാവസ്ഥയെ തുടർന്ന് 100 കണക്കിന് സൈനികരെ വിന്യസിച്ചു. ഒരു മാസത്തിനിടെ ശ്രീലങ്കൻ ജയിലുകളിൽ തുടർച്ചയായ അക്രമ പരമ്പരയിൽ ഒടുവിലത്തെ സംഭവമാണിത്. നെഗോംബോ ജയിലിലെ കലാപത്തിൽ 33 തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. ജയിലുകളിലെ സ്ഥലപരിമിതിയും മോശം സാഹചര്യങ്ങളുമാണ് അക്രമങ്ങൾക്ക് പ്രധാന കാരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 14 ദിവസത്തിലേക്ക് കടന്നു. തലസ്ഥാനമായ റാഞ്ചിയിൽ 6 പേർ നിരാഹാര സമരം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഇന്ത്യയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ

ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4

0: മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
6: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ആകാശഗംഗ. രചന, അവതരണം രജീഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ ടൈ.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിർശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ രജീഷ് ബാലവേള. ആധുനിക ജ്യോതിർശാസ്ത്രത്തിൻ്റെ വഴിവെട്ടിയ ആദ്യകാല പ്രതിഭകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ടൈക്കോ ബ്രാഹെ എന്നിവരെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകം ഓരോ എപ്പിസോഡുകളിൽ നാം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ഭാഗത്ത് നാം പരിചയപ്പെട്ട ടൈക്കോ ബ്രാഹെയിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് ജോഹന്നാസ് കെപ്ലറുടെ അടുത്തേക്കാണ്. ബ്രാഹെയെക്കുറിച്ചുള്ള നമ്മുടെ അധ്യായം അവസാനിപ്പിച്ചതും കെപ്ലറെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണല്ലോ. ഒരു വാനനിരീക്ഷകൻ എന്ന നിലയിൽ ബ്രാഹെയുടെ സഹായിയായിട്ടായിരുന്നു കെപ്ലറുടെ തുടക്കം. അതുകൊണ്ട് തന്നെ ബ്രാഹെയെക്കുറിച്ച് പറയുന്നിടത്ത് കെപ്ലറും കെപ്ലറെക്കുറിച്ച് പറയുന്നിടത്ത് ടൈക്കോ ബ്രാഹെയും ഓർമ്മിക്കപ്പെടും.

ജർമ്മൻ ജ്യോതിശാസ്ത്രകാരനായിരുന്ന കെപ്ലർ ഒരു ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്നു. ഗണിതത്തിലും പ്രകൃതി തത്വശാസ്ത്രത്തിലും സംഗീതത്തിലും ജ്യോതിഷത്തിലുമൊക്കെ കെപ്ലർ തൽപരനായിരുന്നു. ജ്യോതിർശാസ്ത്രത്തിൽ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങളെക്കുറിച്ച് വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തുകയും ഐസക് ന്യൂട്ടന്റെ വിഖ്യാതമായ ഭൂഗുരുത്വ സിദ്ധാന്തങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്ത കെപ്ലർക്ക് ജ്യോതിഷത്തിലുണ്ടായിരുന്ന താല്പര്യം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. സമ്പന്നരുടെയും പ്രശസ്തരുടെയും ഒക്കെ ജാതകം എഴുതുന്നത് ഒരു വരുമാനമായും അദ്ദേഹം കണ്ടിരുന്നു. പൊതുവെ ജ്യോതിർശാസ്ത്രത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് ജ്യോതിഷം എന്നത് അപ്രസക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും ജ്യോതിർശാസ്ത്രം ഇത്രയേറെ വളർന്ന ലോകത്ത് ജ്യോതിഷത്തെ പിന്താങ്ങുന്ന ജ്യോതിർശാസ്ത്രകാരന്മാർ എന്നത് വിചിത്രമായ കാര്യമായിരിക്കും. എന്നാൽ കെപ്ലർ ജീവിച്ചിരുന്ന ലോകത്ത് അത് അത്ര അസാധാരണമായിരുന്നില്ല. മാത്രമല്ല, കെപ്ലറിന്റെ ജ്യോതിഷം വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ എന്ന തരം തീർത്തും കച്ചവട ഫലഭാഗ ജ്യോതിഷവുമായിരുന്നില്ല. വളരെ യാഥാസ്ഥിതികമായ മതകുടുംബത്തിൽ വളർന്ന കെപ്ലർ ഒരു കാല് പാരമ്പര്യ വിശ്വാസങ്ങളിലും മറ്റൊരു കാല് ആധുനിക ജ്യോതിർശാസ്ത്രത്തിലും വച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത്. ജ്യോതിഷത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഒരർത്ഥത്തിൽ തൻ്റെ തന്നെ ഉള്ളിലെ പാരമ്പര്യ വിശ്വാസങ്ങളെയും ജ്യോതിഷ സങ്കല്പങ്ങളെയും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പർണിക്കസിന്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തിന്റെ ശക്തനായ വക്താവായി കെപ്ലർ മാറുന്നത്. തന്റെ ഗുരുവായിരുന്ന ടൈക്കോ ബ്രാഹ കോപ്പർണിക്കസ് പ്രപഞ്ച മാതൃകയോട് വിയോജിച്ചിരുന്നപ്പോൾ കെപ്ലർ യോജിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജ്യോതിർശാസ്ത്രത്തെ സംബന്ധിച്ച് കെപ്ലർ എന്ന പേരിന് തങ്കത്തിളക്കമുണ്ട്. ആധുനിക ജ്യോതിർശാസ്ത്രത്തിന്റെ പിതാവായി അദ്ദേഹത്തെ ലോകം ആദരിക്കുന്നത് ജ്യോതിർശാസ്ത്രത്തിന്റെ വിജയകുതിപ്പുകൾക്ക് കരുത്തു പകർന്ന പ്രതിഭ എന്ന നിലയ്ക്കാണ്. പ്രധാനമായും ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം നൽകിയ സംഭാവനകൾ നൂറ്റാണ്ടുകളായി നിലനിന്ന അനേകം ചോദ്യങ്ങൾക്കും സമസ്യകൾക്കും അതിലൂടെ ഉത്തരം നൽകാൻ കെപ്ലർക്കും തുടർന്നു വന്ന ഐസക് ന്യൂട്ടനും സാധ്യമായി. കെപ്ലർ കൂടുതൽ പ്രസക്തനായത് ന്യൂട്ടന്റെ സംഭാവനകളോടൊപ്പമാണെങ്കിലും പ്രസിദ്ധമായ ഭൂഗുരുത്വ നിയമങ്ങളെക്കുറിച്ച് ലോകം അറിയുന്നതിന് മുൻപ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങളെക്കുറിച്ച് കെപ്ലർ പറഞ്ഞു എന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഏറെ സംസാരിച്ച ടൈക്കോ ബ്രാഹയുടെ വിവരണാത്മകതയും ശാസ്ത്ര സങ്കേതങ്ങളും അദ്ദേഹത്തിന്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന കെപ്ലർക്ക് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിർണായകമായ സഹായവുമായിരുന്നു എന്നതും അനിഷേധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ബ്രാഹയെക്കുറിച്ചും നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ സംസാരിച്ചത്. അതിൽ മറ്റൊരു കൗതുകകരമായ കാര്യം, ബ്രാഹയുടെ മരണശേഷം ബ്രാഹയുടെ ഡാറ്റകളും ഉപകരണങ്ങളുമൊക്കെ കെപ്ലർ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ബ്രാഹയുടെ കുടുംബവും കെപ്ലറും തമ്മിൽ വളരെയേറെ നാൾ കേസും കോടതി വ്യവഹാരങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. അത് നൽകിയ സംഘർഷങ്ങൾക്കിടയിലും ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള സങ്കീർണതകൾക്കിടയിലും തന്റെ പരിവേഷണങ്ങൾ കെപ്ലർ തുടർന്നുകൊണ്ടിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് ദൈവശാസ്ത്രം പഠിച്ച് മുന്നോട്ടു പോകാനായിരുന്നു കെപ്ലർ തീരുമാനിച്ചത്. എന്നാൽ ക്രമേണ അദ്ദേഹം ഗണിതശാസ്ത്രത്തിലേക്കെത്തി. കെപ്ലറുടെ ഗണിതശാസ്ത്ര പ്രൊഫസറും ജ്യോതിർശാസ്ത്ര തൽപരനുമായിരുന്ന മൈക്കൽ മാസ്റ്റലിന്റെ പ്രചോദനത്താൽ കെപ്ലർ കോപ്പർനിക്കസിനെ വായിക്കുകയും അത് ജ്യോതിർശാസ്ത്രത്തിൽ അദ്ദേഹത്തെ കൂടുതൽ തൽപരനാക്കുകയും ചെയ്തു. അങ്ങനെ പഠിക്കുന്ന കാലം തൊട്ട് കോപ്പർനിക്കസിന്റെ വക്താവായിരുന്നിട്ടും കെപ്ലറെ ടൈക്കോ ബ്രാഹെ തന്റെ സഹായിയായി സ്വീകരിച്ചു. ടൈക്കോയുമൊത്തുള്ള ആ യാത്ര ഒട്ടും എളുപ്പവുമായിരുന്നില്ല. പലപ്പോഴും ഗുരുവും ശിഷ്യനും പിണങ്ങിപ്പിരിഞ്ഞു. ടൈക്കോയുടെ നിരീക്ഷണാലയവും ഡാറ്റകളുമൊക്കെ തന്റെ ഗവേഷണങ്ങൾക്ക് സഹായമായി കണ്ടിരുന്ന കെപ്ലർ അനുരഞ്ജനങ്ങൾക്ക് പലപ്പോഴും വഴങ്ങുകയും ചെയ്തു. അക്കാലത്ത് ചൊവ്വയുടെ ഗ്രഹപാത സംബന്ധിച്ച തന്റെ വലിയ അന്വേഷണങ്ങൾക്ക് കെപ്ലർക്ക് അക്ഷരാർത്ഥത്തിൽ അതെല്ലാം വേണമായിരുന്നു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി സൂര്യനെ കണ്ടെങ്കിലും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനപാത സംബന്ധിച്ച കോപ്പർനിക്കസിന്റെ അനുമാനം വൃത്താകൃതിയിലുള്ളതായിരുന്നു. അത് നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അനേകം സങ്കീർണമായ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു. എന്നാൽ ഗ്രഹങ്ങളുടെ പാത സംബന്ധിച്ച കെപ്ലറിന്റെ നിരീക്ഷണം കോപ്പർനിക്കസ് സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തി. ദീർഘവൃത്താകൃതിയിലാണ് ഗ്രഹങ്ങൾ ചലിക്കുന്നതെന്ന കെപ്ലറുടെ നിരീക്ഷണം ഏറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ ഒന്നാം ഗ്രഹചലന നിയമമായി അത് പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഗ്രഹങ്ങൾ സൂര്യനോടടുക്കുമ്പോൾ അവയുടെ ഭ്രമണപഥത്തിൽ ആനുപാതികമായി വേഗത്തിൽ നീങ്ങുന്നു എന്നതായിരുന്നു രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം

സൂര്യനിൽ നിന്ന് ഒരു ഗ്രഹത്തിന്റെ ദൂരവും സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കെപ്ലർ വിശദീകരിച്ചു. ജ്യോതിശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച നിയമങ്ങളായി ഇതെല്ലാം മാറുകയായിരുന്നു. ആകാശഗംഗയിൽ ഇനിയൊരു ഇടവേള.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്.

0: ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
5: തിരിച്ചു വരാം ആകാശഗംഗയിലേക്ക്. ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നതുകൊണ്ട് കെപ്ലർ ഗണിത സങ്കേതങ്ങളിലൂടെയാണ് തൻ്റെ പ്രപഞ്ചത്തെ വരച്ചത്. തൻ്റെ കണ്ടെത്തലുകളിലൂടെ കോപ്പർനിക്കസിൻ്റെ പ്രപഞ്ച മാതൃകയെ കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ജിയോസെൻട്രിക് അഥവാ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കാൾ വിശദീകരണ സാധ്യതയുള്ളതായി കെപ്ലർ മനസ്സിലാക്കിയതും കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തമായിരുന്നു. മിസ്റ്റീരിയം കോസ്മോഗ്രാഫി എന്ന ആദ്യകാല പുസ്തകത്തിൽ കെപ്ലർ ഏറെ എഴുതിയതും കോപ്പർനിക്കസ് സിദ്ധാന്തത്തിൻ്റെ ഗണിതശാസ്ത്രപരമായ വിശദീകരണങ്ങളായിരുന്നു. ഒരു ഗണിതശാസ്ത്ര സഹായിയെ തേടിയിരുന്ന ടൈക്കോയിലേക്ക് കെപ്ലർ എത്തുന്നതും ഈ പുസ്തകത്തിലൂടെയാണ്. ദാരിദ്ര്യവും കഷ്ടതകളും നിറഞ്ഞ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ വിയോജിപ്പുകൾക്കിടയിലും അദ്ദേഹം ടൈക്കോ ബ്രാഹയോടൊപ്പം പ്രവർത്തിച്ചു. പലപ്പോഴും തൻ്റെ നിരീക്ഷണങ്ങൾ മാറ്റിവെച്ച് വെറുമൊരു സഹായിയായി ജോലി ചെയ്യേണ്ടി വന്നു. ബ്രാഹയുടെ നിരീക്ഷണാലയവും ഡാറ്റകളും കെപ്ലർക്ക് തൻ്റെ നിരീക്ഷണങ്ങൾ വികസിപ്പിക്കുന്നതിന് കരുത്തു നൽകുകയും ചെയ്തു. ചൊവ്വയുമായുള്ള എൻ്റെ യുദ്ധങ്ങൾ, മൈ വാർസ് വിത്ത് മാർസ് എന്ന വിഖ്യാത പ്രസിദ്ധീകരണം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ടൈക്കോ ബ്രാഹയുടെ മരണത്തോടെയാണ് എന്നതും സത്യമാണ്. ചൊവ്വയുടെ ഗ്രഹപാത ദീർഘവൃത്താകൃതിയിലാണ് എന്ന ആ കണ്ടെത്തൽ സമാനമായി മറ്റു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ലോകപ്രസിദ്ധമായി തീർന്ന തൻ്റെ ഗ്രഹനിയമങ്ങൾ ആവിഷ്കരിക്കുവാനും കെപ്ലറെ പ്രാപ്തനാക്കി. ചന്ദ്രൻ്റെ വ്യത്യസ്ത വ്യാസങ്ങളെക്കുറിച്ചുള്ള ഗണിതശാസ്ത്രപരമായ വിശദീകരണങ്ങളും ആകാശത്ത് ഒരു സൂപ്പർ നോവയെ കണ്ടെത്തിയതുമെല്ലാം അക്കാലത്താണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ തൻ്റെ ദൂരദർശിനിയിലൂടെ പകർത്തിയതിനെക്കുറിച്ച് എഴുതിയ ഗലീലിയോയ്ക്ക് വളരെ ആവേശത്തോടെ കെപ്ലർ മറുപടി എഴുതുന്നതും അക്കാലത്താണ്. ലെൻസുകളുടെ ഗുണത്തെക്കുറിച്ചുള്ള ആ മേഖലയിലെ ആദ്യത്തെ സമഗ്ര പഠനം എന്ന് പറയാവുന്ന ഒപ്റ്റിക്സിലെ ഒരു കൃതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കെപ്ലർ. മാത്രമല്ല, രണ്ട് കോൺവെക്സ് ലെൻസുകൾ സംയോജിപ്പിച്ചുകൊണ്ട് കെപ്ലർ വികസിപ്പിച്ച കെപ്ലേറിയൻ ദൂരദർശിനി വളരെ മികച്ചതുമായിരുന്നു. ദി ഹാർമണി ഓഫ് ദി വേൾഡ് എന്ന പിൽക്കാലത്തേറെ പ്രസിദ്ധമായി തീർന്ന കെപ്ലറിൻ്റെ കൃതി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ കാലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ 7 വയസ്സുകാരനായിരുന്ന മകൻ്റെ മരണം, പിന്നീട് ഭാര്യയുടെ മരണം, അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു കേസിൽ പെടുന്നത് മൂലമുണ്ടായ കോടതി വ്യവഹാരങ്ങൾ, മറ്റനേകം സാമ്പത്തിക ബാധ്യതകൾ, അങ്ങനെ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ആ കാലത്ത് അദ്ദേഹം കടന്നു പോകുന്നത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന് വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ ജോഹന്നാസ് കെപ്ലർ സമാനരായ മറ്റാരെക്കാളും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ അടിയുറച്ച മതബോധത്തിൻ്റെയും ജ്യോതിഷാദി വിശ്വാസ സങ്കല്പങ്ങളും ചേർന്ന യുക്തിരഹിതമായ ഘടകങ്ങളെ അദ്ദേഹം ചേർത്ത് നിർത്തിയതിൻ്റെ പേരിലാണ്. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെയും കെപ്ലറുടെ സങ്കീർണമായ ഗണിതശാസ്ത്ര വ്യാഖ്യാനങ്ങളെയും മനസ്സിലാക്കാതെ പോയ പല നിരൂപകരും അതിനെ പൊലിപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, ജ്യോതിഷികൾ പലപ്പോഴും കെപ്ലറെ തങ്ങളുടെ ഒരു മുൻഗാമിയായി പ്രതിഷ്ഠിക്കാറുമുണ്ട്. കെപ്ലർ ജ്യോതിർശാസ്ത്രത്തിൽ ആരാണെന്നും എന്താണെന്നും അറിയാതെയുള്ള വളച്ചൊടിക്കൽ മാത്രമാണ് പലപ്പോഴും അതൊക്കെ. വിപുലവും വിജയകരവുമായ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ കൊണ്ട് ആധുനിക ജ്യോതിർശാസ്ത്രത്തെ ഒരു വശത്ത് കരുത്തോടെ വികസിപ്പിച്ചപ്പോൾ മറുവശത്ത് തന്നിലെ പ്രകൃതി തത്വചിന്തകനെയും വിശ്വാസിയെയും ജ്യോതിഷിയെയും ഒക്കെ കെപ്ലർ സ്വയം താലോലിക്കുകയും ചെയ്തു. ആകാശവും ഭൂമിയും പോലെ കെപ്ലറുടെ ജീവിതത്തിലെ രണ്ടു തലങ്ങളായി അവ എല്ലാ കാലത്തും വായിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഒരു ഗണിതശാസ്ത്ര പുസ്തകമായും അദ്ദേഹം പ്രപഞ്ചത്തെ കണ്ടു. പ്രകൃതി തത്വചിന്തയുടെ ഉപോൽപ്പന്നമായ വിചാരമായിരിക്കാം അത്.

കെപ്ലറുടെ ഭാവനയെ അത് കാവ്യാത്മകമായി നിറം പിടിപ്പിക്കുകയും ചെയ്തിരിക്കാം. അതെന്തായാലും സൂര്യചന്ദ്രാദികളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രയുക്തികൾ അനാവരണം ചെയ്യുന്നതിന് അതൊന്നും അദ്ദേഹത്തെ പരിമിതപ്പെടുത്തിയില്ല. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമൊക്കെ പ്രബലമായിത്തീർന്ന ജ്ഞാനോദയത്തിൻ്റെയും ശാസ്ത്രവിപ്ലവത്തിൻ്റെയും ഒക്കെ അനിഷേധ്യനായ മുൻനിര പ്രതിനിധിയായി ജോഹന്നാസ് കെപ്ലർ മാറുന്നതും അതുകൊണ്ടാണ്. ആത്മനൊമ്പരങ്ങളുടെ നെരിപ്പോടുകളിൽ ജീവിതം അദ്ദേഹത്തെ ഞെരുക്കുമ്പോഴും തൻ്റെ കണ്ണുകൾ അക്ഷീണമായ ആകാശത്തേക്ക് തുറന്നുവെച്ചു കെപ്ലർ. അദ്ദേഹം അതൊരു ഭാഗ്യമായി കാണുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തു. കെപ്ലറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ആകാശത്തെക്കുറിച്ചുള്ള പഠനത്തിനായി സ്വയം സമർപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആകാശം അവൻ്റെ ഹൃദയങ്ങളിൽ ആനന്ദം നിറയ്ക്കുന്നു. ആ ആനന്ദത്തെ കെപ്ലർ ജീവിതാന്ത്യം വരെയും അഗാധമായി പ്രണയിച്ചിരുന്നു. ജ്യോതിർശാസ്ത്രത്തിൻ്റെ വിശാല ചക്രവാളത്തിൽ ഒരു ശുക്ര നക്ഷത്രമായി ജോഹന്നാസ് കെപ്ലർ എന്ന പേര് എല്ലാ കാലവും ലോകമോർക്കും. കെപ്ലറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ആകാശഗംഗയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

സ്വന്തം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ, രചന അവതരണം രജേഷ് പാലവിള, സാങ്കേതിക സഹായം രയാൻ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ലോട്ടറി
2: അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really? We can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഓണി സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിര. എന്നോടൊപ്പം ആരാണ്? ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്. അപ്പൊ ഞാൻ പറയാണ് മിസ്സേ, ഞങ്ങൾ പറഞ്ഞു വിട്ടത്. യെസ്, അപ്പൊ നമ്മുടെ പ്രീത ടീച്ചറാണ് ഇന്ന് ലൈവിൽ എത്തിയിരിക്കുന്നത്. അപ്പോ എന്തായാലും ഫാൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും അല്ലേ? അതെ അതെ.
1: അപ്പൊ
0: എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ വെറുതെ തമാശക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചു, പറഞ്ഞു വിട്ടു. അപ്പൊ ദാ ടീച്ചറാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ലൈവില്. അപ്പൊ ഞാനും ടീച്ചറും ഇങ്ങനെ ഇന്നത്തെ ദിവസം ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8848585785. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതി ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇത്തിരി നേരം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ.

0: ഗുഡ് മോർണിംഗ് ആതിര.
1: ഗുഡ്
0: മോർണിംഗ്. അപ്പൊ എന്നെ ഒരുപാട് പേര് തിരക്കിന്നറിഞ്ഞു, സന്തോഷം. അപ്പോ ഇന്ന് നമ്മള് ഓഗസ്റ്റ് 7-ാം തീയതിയിലേക്ക് എത്തി, നമ്മള് ഓണത്തിന്റെയൊക്കെ അടുത്തടുത്ത് വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മഴ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് എന്താണ് ദുരന്തങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നു. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മളെ കൊല്ലക്കാര് പൊതുവെ നമ്മളെ പറ്റി അത്ര നല്ലൊരു അഭിപ്രായമല്ല, എന്നാൽ പോലും പലപ്പോഴും നമ്മുടെ ഈ കൊല്ലത്ത് അത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആശ്വാസമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയോര പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ പോലും നമ്മൾ ഈ അല്ലാത്ത കുറച്ച് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഇതുവരെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ ഒരു എന്താ ദുരന്തം ഒന്നും നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കാണുന്നു. അത് മാത്രമല്ല നമ്മുടെ കൊല്ലക്കാർ വള്ളമൊക്കെ ആയിട്ട്
1: സഹായിക്കാനും എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പൊ അതങ്ങനെ തന്നെ ഈ പ്രാവശ്യവും തുടരുന്നുണ്ട്. അപ്പോ എപ്പോഴും കഴിഞ്ഞ ഒരു ദിവസം ലൈവിലിരുന്നപ്പോഴും നമ്മൾ പറയുണ്ടായി, എപ്പോഴും കൊല്ലം ഇച്ചിരി ഡേഞ്ചർ ആൾക്കാരാണെന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ എന്താ പറയുക അവരെ അങ്ങനെ മോശം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല അങ്ങനെയുള്ള നിലപാടുകളൊന്നും നമ്മൾ കൊല്ലം സ്വദേശികൾ എടുക്കാറില്ല അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എങ്കിലും സേഫ് ആണ് എന്ന് പറയുമെങ്കിലും തീരദേശ പ്രദേശങ്ങളിൽ വസിക്കുന്ന ആൾക്കാർ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
0: ഇന്നും നമുക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അതുപോലെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഈ മത്സ്യബന്ധനത്തിനൊന്നും ഈ സമയങ്ങളിൽ പോകാതിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ജൂലൈ 31 വരെ അവർക്ക് ട്രോളിംഗ് നിരോധനമായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും അവർക്ക് കടലിൽ പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇതുപോലെയുള്ള മഴയും കാറ്റും ഒക്കെ ആയിട്ട് അവർക്ക് കടലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. തീർച്ചയായിട്ടും അവരുടെയൊക്കെ വീടുകളിലെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പം എന്തായാലും ഗവൺമെൻറ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുക്കട്ടെ. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്കറിയാം അല്ലേ, ഒരു വീട്ടിലെ ഒരാളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്കും ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാലാവസ്ഥയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറി അല്ലേ. എനിക്ക് തോന്നുന്നു നമുക്കൊരു 12-ാം തീയതി വരെ ഈ വാവ് വരെ മിക്കവാറും ഈ മഴ ഇങ്ങനെ തുടരാനാണ് സാധ്യത. സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകും തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.
1: അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഒരു കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോഴും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് അല്ലേ. അപ്പോൾ മഴ വൈകുന്നേരത്തോടുകൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും പല പ്രദേശങ്ങളിലും കടലാക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് കൂടി പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുകയാണ്. ഒരുപാട് പല സ്ഥലങ്ങളിലുള്ള ശ്രോതാക്കളുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും സേഫ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോളൂ അല്ലേ.
0: അപ്പോൾ
1: എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കണം വാട്സപ്പ് നമ്പർ 8848558785.
0: അപ്പോൾ അതിലെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് നല്ലൊരു ശുഭചിന്ത. അപ്പോൾ നമ്മൾ പലർക്കും ഉള്ളൊരു ഇതാണ്, നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ അപകർഷതാ ബോധം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെ വന്നിരിക്കുന്നവരെല്ലാം കുറച്ച് എന്താ ഒരു ലൈറ്റ് ക്ലാസ്സിലുള്ളവരാണ്, അവർ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ നമ്മളെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നവരാണ്. അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകർഷതാ ബോധം തോന്നുന്ന ചില ആൾക്കാരുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ നമുക്ക് നമ്മളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തുള്ള ഒരു അപകർഷതാ ബോധം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മളത് വളർത്തിക്കൊണ്ട് പോകരുത് നമ്മളുടെ മനസ്സിൽ. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും എവിടെയെങ്കിലും പോകുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ശുഭചിന്തയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഒരു നോട്ട്, അപ്പോൾ നമ്മളുടെ ഒരു കറൻസി നോട്ട്. അപ്പോൾ കറൻസി നോട്ടിനോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു, നീ വെറും ഒരു പേപ്പറല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കറൻസി നോട്ടിൻ്റെ മറുപടി ഇതായിരുന്നു, ഞാൻ വെറും ഒരു പേപ്പറാണ്, പക്ഷേ ഇന്ന് വരെ ഒരു ഡസ്റ്റ്ബിൻ ഞാൻ കണ്ടിട്ടില്ല, ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് എന്നെ ആരും വലിച്ചെറിഞ്ഞിട്ടില്ല, ഞാനൊരു കടലാസ് കഷ്ണമാണ്, പക്ഷേ ഒരു ഡസ്റ്റ്ബിൻ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.

0: അല്ലേ? അപ്പം നമ്മൾ നമ്മളെ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മളവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് നമ്മളുടെ ആ ഒരു ഇൻട്രാക്ഷൻസ് കാര്യങ്ങൾ, നമ്മളുടെ ഒരു പ്രസൻസ് എങ്ങനെ അവിടെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് അല്ലേ? മറ്റുള്ളവരുമായിട്ട് നമ്മൾ നമ്മളുമായിട്ട് തന്നെ നമ്മളെ കമ്പയർ ചെയ്യുക, നമ്മൾക്ക് എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് എല്ലാം. അപ്പോൾ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് ഒരിക്കലും ആരും അവരവരുടെ കോൺഫിഡൻസ് കൊണ്ട് കളയരുത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത.
1: സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ആ ഫസ്റ്റ് ലുക്കിൽ മാത്രമായിരിക്കും, കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റിലായിരിക്കും അത് നിൽക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മുടെ സംസാര രീതി, നമ്മൾ എങ്ങനെയാണ് ആ ഒരു സദസ്സ് മാനേജ് ചെയ്യുന്നത്, അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്, ഇനി ഉള്ളിലുള്ള സൗന്ദര്യമാണ് കുറച്ച് മണിക്കൂറുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകളാണെങ്കിലും നമ്മുടെ സ്വഭാവങ്ങൾക്ക് ഒരു രൂപീകരണം നൽകാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് തന്നെയാണ്. ഒരു ബ്യൂട്ടിഫുൾ കോട്ടാണ് അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്യാരി ചെയ്തിരിക്കുകയാണ്. കറൻസി നോട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാണുമ്പോൾ പക്ഷെ അത് ഡസ്റ്റ്ബിൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
0: അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് നല്ലൊരു ശുഭചിന്തയൊക്കെ കൊടുത്ത് എല്ലാവരും അവരവരുടെ കഴിവിൽ അല്ലേ, നമ്മളെല്ലാവരും യുണീക്ക് പേഴ്സണാലിറ്റീസാണ്. നമുക്ക് മറ്റൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നമുക്ക് നമ്മളെ തന്നെ വേണം കമ്പയർ ചെയ്യാൻ. നമുക്ക് ഒരു 2 വർഷത്തിന് മുമ്പ് അല്ലെ 5 വർഷത്തിന് മുമ്പ് ആയിരുന്ന ഞാൻ തന്നെയാണോ ഇപ്പോഴും, എനിക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ, ഞാൻ എൻ്റെ സേഫ് സോണിൽ നിന്നൊന്ന് ഇറങ്ങി നടന്ന് സഞ്ചരിച്ചിട്ടുണ്ടോ എന്നൊക്കെ വേണം നമ്മൾ ആലോചിക്കാൻ. അല്ലാതെ നമ്മൾ മറ്റൊരാളുമായിട്ട് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ളൊരു ചിന്തയൊക്കെ നമ്മൾ ഇന്നിങ്ങനെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുടരുന്നു അല്ലേ?
1: അതെ, സന്തോഷമുള്ളൊരു കൊട്ടേഷനാണ്. ഇപ്പോൾ ലാസ്റ്റ് പ്രീതി ടീച്ചർ പറഞ്ഞു നിർത്തിയത് നമ്മൾ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോ നിമിഷവും അല്ലേ?
0: അതെ.
1: സാധാരണ ചിലര് നമ്മുടെ ഒരു ഗ്രോത്ത് കാണുന്ന സമയത്ത് നീ ഒരുപാട് മാറിപ്പോയി എന്ന് പറയുമ്പോൾ യെസ് ഞാൻ മാറിപ്പോയി എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച്, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരാൾക്ക് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് മാറ്റം ഉണ്ടാവുന്നില്ല എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അല്ലാതെ അദ്ദേഹം മാറുന്നതല്ല തെറ്റല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും കാണുന്ന ഒരു രീതിയിലാണ് അത് ഇരിക്കുന്നത്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക, നിങ്ങൾ മാറുന്നുണ്ട് എന്ന് മറ്റൊരാൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ എടുക്കുക
0: അല്ലേ?
1: അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് മറ്റൊരാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കാതെ നമ്മുടെ സന്തോഷം കൂടി കൈകോർത്ത് മറ്റൊരാളെ ദ്രോഹിക്കാത്ത രീതിയിൽ മൂവ് ചെയ്യുക എന്നാണ് പ്രിയപ്പെട്ടവരോട് ഇപ്പോഴും പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു കൊട്ടേഷനോട് കൂടി നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാലാവസ്ഥ ഏകദേശം കാലാവസ്ഥ അപ്ഡേഷൻസ് ഒക്കെ കൊടുത്ത അനുസരിച്ച് എല്ലാവരും അത് പാലിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയുകയാണ്. നമ്മുടെ കുസൃതി ചോദ്യം
0: ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമൊന്നും അല്ല, എളുപ്പമുള്ള ചോദ്യമാണ്.
1: അങ്ങനെ പറഞ്ഞു
0: അതല്ല, നമ്മൾ ചില ദിവസങ്ങളിലെ ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഞാനിവിടെ വന്ന് എല്ലാവരോടും ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നത് കാണാം. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ ഇന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഉത്തരം പറഞ്ഞതുകൊണ്ട് അത്ര വലിയ കോൺഫിഡൻസ് ഇല്ല. എന്നാലും നമുക്ക് കൊടുക്കാം. നമ്മുടെ ശ്രോതാക്കൾക്ക് കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം അയക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് അല്ലേ, അവരെ ഹാപ്പിയാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുസൃതി ചോദ്യമൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു സ്പെഷ്യൽ ഡേയുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ്. അപ്പം നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആണ് അല്ലേ? പലതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും സ്ത്രീ പുരുഷന്മാർക്കും ഇഷ്ടമാണ്, പക്ഷേ എന്നാലും സ്ത്രീകളാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിൽ അല്ലേ? അപ്പോൾ നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രത്തിനെ പറ്റി നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് എവിടെയാണ് ഇത് നെയ്ത് കൊണ്ടുവരുന്നത്? എത്രയോ ആൾക്കാരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത്. അപ്പം വെറും ഒരു നൂലുകൾ കൊണ്ട് മാത്രമല്ല ഇത് നെയ്യപ്പെടുന്നത്, തലമുറകളായി കൈമാറി വരുന്ന പാരമ്പര്യവും കലയും അതിനൊരു വലിയ ക്ഷമയും ഒക്കെ വേണം, അതൊക്കെ ചേർന്നതാണിത് എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല അല്ലേ? അപ്പോൾ ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മൾ ഇന്ത്യയുടെ കൈത്തറി പാരമ്പര്യത്തെ ആദരിക്കുക, ലക്ഷക്കണക്കിന് നെയ്ത്തുകാരുടെ അധ്വാനത്തെ അംഗീകരിക്കുക, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ദിനത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 2015 ശരിക്കും ഇന്ത്യ സർക്കാർ ദേശീയ കൈത്തറി ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. ഈ തീയതി തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. 1905 നടന്ന സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ഓഗസ്റ്റ് 7 ആയിരുന്നു. അപ്പോൾ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്

0: ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്തതായിരുന്നു ആ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈത്തറി വ്യവസായത്തിന് വലിയ പ്രചോദനമായി അത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ദേശീയ കൈത്തറി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പം ഇന്ത്യ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി ഉൽപ്പന്ന നിർമ്മാതാക്കളിൽ ഒന്നാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പല പ്രദേശത്തിനും സ്വന്തമായ നെയ്ത്ത് ശൈലികൾ തന്നെ ഉണ്ട് അല്ലെ. നമുക്കതിന് ഒരുപാട് വസ്ത്രങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി നമുക്കറിയാം. ഇപ്പൊ ബനാറസി, കാഞ്ചീപുരം, പോച്ചമ്പള്ളി, ചന്ദേരി, മഹേശ്വരി അല്ലെ, അങ്ങനെ അങ്ങനെ ലോക പ്രശസ്തമായിട്ടുള്ള നിരവധി കൈത്തറി വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാനം തന്നെയാണ്. അപ്പം കേരളത്തിനും അതുപോലെ തന്നെ കൈത്തറിയിൽ സമ്പന്നമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അല്ലെ. ബാലരാമപുരമുണ്ട്,
1: ലോക പ്രശസ്തമായിട്ടുള്ള ഒരു കൈത്തറി കേന്ദ്രമാണ്.
0: അതുപോലെ തന്നെ കണ്ണൂര് നെയ്ത്ത് തുടങ്ങിയവ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഓരോ നൂലിഴയെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവും ജീവിത രീതിയും ഒളിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ കൈത്തറി വസ്ത്രങ്ങൾ ഒരു മനോഹരമാണ് എന്നുള്ളതിലുപരി അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങുന്നവയാണ്. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം കുറവുള്ള ഉൽപ്പാദന രീതിയും അതുപോലെ തന്നെ പ്രകൃതിദത്ത നാരുകളുടെ ഉപയോഗവും കൈത്തറിയെ ഒരു നല്ല ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റാറുണ്ട്. അപ്പോൾ അത് മാത്രവുമല്ല ഒരുപാട് പേരുടെ ഉപജീവന മാർഗവും കൂടിയാണ് ഈ മേഖല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കൈത്തറി വസ്ത്രം വാങ്ങുമ്പോഴും അതൊരു കുടുംബത്തിൻ്റെ ജീവിതത്തിനായിട്ടുള്ളൊരു പിന്തുണയാണ്. ഒരു കലാകാരൻ്റെ അധ്വാനത്തോടുള്ള ആദരവും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തോടുള്ളൊരു സ്നേഹവും ഒക്കെയാണ് കൈത്തറി വസ്ത്രങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ കൈത്തറി ദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആതിര, മാക്സിമം കൈത്തറി വസ്ത്രങ്ങളൊക്കെ വാങ്ങാം അല്ലെ, പ്രത്യേകിച്ച് നമുക്ക് ഓണക്കാലമൊക്കെ ആണല്ലോ.
1: അപ്പൊ ഈ ഒരു ദിവസം ഡിജിറ്റൽ ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. 2026 നടക്കുന്ന ഈ ഒരു കൈത്തറി ദിനത്തിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നെയ്ത്തുകാരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൈത്തറി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ നടത്തുക എന്നുള്ള രീതിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ 12th ഈ ഒരു കൈത്തറി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്.
0: അതെ അതെ. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു പ്രത്യേകിച്ചും ഈ ഒരു ഓണക്കാലത്ത് കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. അതുപോലെ നമ്മുടെ അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്ത്തുകാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ കൈത്തറിയെ സംരക്ഷിക്കുക എന്നത് ശരിക്കും ഒരു വ്യവസായം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ചരിത്രത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ ഒരു ആദര സൂചകമായിട്ട് ഈ പ്രാവശ്യം തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന രീതിയിൽ കൈത്തറി റിലേറ്റഡ് ആയിട്ടുള്ള 4 സ്റ്റാമ്പുകളാണ് 2026 നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, അത് എങ്ങനെയായിരിക്കും.
0: അതെ അതെ. അപ്പോൾ ഇന്ന് ആ ഒരു ദിനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ കാര്യമൊന്നും മനസ്സിൽ വെക്കുക എല്ലാവരും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ദേശീയ കൈത്തറി ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയ ബ്രേക്ക് സമയമായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ രസമായിട്ട് നല്ലൊരു പാട്ടാണ്, നമ്മുടെ പ്രീത ടീച്ചറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യായിരുന്ന ആ ഒരു സോങ് അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ സമയം 10:23 ആയിരിക്കുന്നു. യെസ്, അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് പോവാം അല്ലേ? അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നയിക്കുകയാണ്. ശുഭദിനം ടീച്ചർ ആതിര. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ, നല്ലൊരു ദിവസം ചേട്ടന് നേരുന്നു.
4: സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലെ? വയനാട്ടിലൊക്കെ മഴ ദുരന്തങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ? പിന്നെ രാജൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളെ അറിയിക്കുക അല്ലെ? അവിടുത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളെ അറിയിക്കുക.
3: യെസ്. അപ്പോൾ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, ഞാൻ കുറച്ച് തിരക്കില്ല, മെസ്സേജ് ഇല്ല, ഫോൺ പോക്കറ്റിലിട്ട് കേട്ടോളാം എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, തിരക്കിലും നമ്മളെ കേൾക്കാനായിട്ട് മനസ്സുണ്ടല്ലോ. താങ്ക് യു ചേട്ടാ. അപ്പോൾ ടീച്ചർ എവിടെ പോയിരുന്നു? കുറേ ദിവസമായല്ലോ, ടൂറ് പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ കുറച്ച് ബിസി ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനുശേഷം എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൽദോ അടിമാലി നയിക്കുകയാണ്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാരുടെ ശുഭദിനം നേരുന്നു. പിന്നെ ഒരു അദ്ദേഹം ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ടീച്ചറെ അടിമാലിക്ക് വരൂ എന്ന് ക്ഷണിച്ചിട്ടുണ്ട് എൽദോ. അപ്പോൾ എന്തായാലും ടീച്ചർ ഇനി അവിടെ എത്തിക്ക് പോകുന്ന സമയത്ത്
4: എത്തുന്നതായിരിക്കും. അടിമാലിക്കാരെ കാണാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ അറിയിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പൊ അവിടെ വന്ന് എല്ലാവരെയും കാണണം അല്ലേ? ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരെയും കാണണം.
3: അതെ. അപ്പൊ അത് അതുപോലെ സുഭാഷ് അടിമാലി അയച്ചിരിക്കുന്നു, ഹായ്, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ബീന ഗുവേര, ബീന മാമിന് പനിയൊക്കെ മാറിയോ? ബിഗില് സിനിമയിലെ സിംഗപ്പെണ്ണെ ആ പാട്ടൊക്കെ ബീനയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത് പ്ലേ ചെയ്യുന്നതായിരിക്കും. ബീന ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ബീന ഇപ്പൊ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കണ്ടേ?
4: അതെ, അതെ, അതെ. അപ്പൊ നമുക്ക് ഇന്നൊരു കുസൃതി ചോദ്യം കൊടുക്കാം. മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഇപ്പൊ സടകുടഞ്ഞിരുന്നു.
3: അതെ.
4: അപ്പോ ഇന്ന് നമ്മുടെ ചോദ്യം ഇതാണ്, മൂന്ന് പാറ്റകൾ. അപ്പം ആൽഫ, ബീറ്റ,

0: ഈ വല്ലതും ഈങ്ങിയപ്പോ അറ്റാക്ക് വല്ലതും വന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പോ ഇതൊരു കുസൃതി ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് സാരമായൊരു ചോദ്യമാണ്, ബിക്കോസ് ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞിരുന്നു.
1: അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ആൽഫ ബീറ്റ ഗാമ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു എന്താണ് സംഭവിച്ചു പോയത് എന്നുള്ള ഒരു ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് 8848585 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ ആൻസേഴ്സിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. രാജമുഖത്തിലേക്ക് ഇപ്പൊ സടകുടഞ്ഞെഴുന്നേക്കോ, ഇപ്പൊ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ അയച്ച് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ രാജമുഖത്തിലായി നമ്മളെ കേൾക്കുന്നുണ്ടോ? രാജമുഖത്തിൽ നമ്മളെ കേൾക്കുന്നുണ്ടോ? അല്ലെ, എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ.
0: എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെ തല പുകയ്ക്കാൻ നമ്മുടെ പ്രീതി ടീച്ചർ ഉദ്ദേശിക്കാത്തതുകൊണ്ട് വളരെ
1: എല്ലാം ഓണൊക്കെ അല്ലേ, ഒരുപാട് ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ കുറച്ച് ജോലിയൊക്കെ എടുത്തോട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരവ് അയക്കാം അല്ലേ.
0: അപ്പൊ ഷീബായത്തില് ആലോചിക്കുന്ന സൈനൊക്കെ ഇട്ടിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ഓണത്തിന് ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളു. അപ്പൊ ഓണം ഷോപ്പിംഗ്, അപ്പൊ അത് മാത്രമല്ല നമ്മുടെ പോക്കറ്റ് കീറാതെ നമുക്ക് ഓണത്തിന് സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ ആലോചനയിലാണ് നമ്മളിപ്പോ. കുറെ പേർക്കൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങണം, ഗിഫ്റ്റൊക്കെ വാങ്ങണം, നമ്മുടെ വീട്ടിൽ ഓണസദ്യയൊക്കെ ഒരുക്കണം അല്ലെ, മൊത്തത്തിൽ ചെലവാണ്. അപ്പൊ ഓണത്തിന് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിന്, അത് മാത്രമല്ല എല്ലായിടത്ത് എല്ലാ സ്ഥലങ്ങളിലും വില കുറച്ച് സാധനങ്ങൾ എത്തിക്കുന്നതിന് നമ്മുടെ കൺസ്യൂമർ ഫെഡ് ഓഗസ്റ്റ് 16 മുതൽ 25 വരെ പ്രത്യേക വിപണികൾ തുറക്കും എന്നുള്ളത് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അപ്പം കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകൾ, ജില്ലാ ഹോൾസെയിൽ സ്റ്റോറുകൾ, അതുപോലെ തന്നെ വിവിധ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, അതുപോലെ തന്നെ ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ വിപണി തുറക്കുന്നത്. അപ്പം 13 ഇനം അവശ്യ നിത്യോപയോഗ സാധനങ്ങളാണ് വിൽപ്പനയ്ക്കുണ്ടാവുക. സബ്സിഡി സാധനങ്ങൾക്കൊപ്പം നോൺ സബ്സിഡി ഇനങ്ങളും പൊതുവിപണിയേക്കാൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും കൺസ്യൂമർ ഫെഡ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അനൗൺസ്മെൻ്റ് അല്ലെ, അവരുടെ ഈ ഒരു പ്രത്യേക പദ്ധതിയിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് വില കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ നേരത്തെ തന്നെ പോയി വാങ്ങാൻ പറ്റുന്നവർ നേരത്തെ തന്നെ പോയിക്കോളൂ. കാരണം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും സാധനങ്ങൾ തീർന്നു പോകും. അത് മാത്രമല്ല കടയിലൊക്കെ തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പം നേരത്തെ വാങ്ങാൻ പറ്റുന്നവർ നേരത്തെ തന്നെ വാങ്ങിക്കോളൂ. ഇത് തുടങ്ങുന്നത് 16-ാം തീയതിയാണ്.
0: അതെ, അത് മാത്രല്ല ഈ ത്രിവേണി ഷോപ്പുകളില് ഒരു സമ്മാന പദ്ധതി കൂടി ഉണ്ടല്ലേ. അപ്പൊ 1000 രൂപയ്ക്ക് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭിക്കുന്നതാണ്. 1000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ഓരോ 500 രൂപയ്ക്കും അധിക സമ്മാന കൂപ്പണുകളും ലഭിക്കുന്നതാണ് എന്ന് കൂടി ഉണ്ട്. അപ്പൊ എല്ലാരും അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് കൂടി പറയാണല്ലേ.
1: 1ാം സമ്മാനം എന്താണെന്ന് അറിയാവോ? ഇലക്ട്രിക് സ്കൂട്ടർ, 2ാം സമ്മാനം 2 പേർക്ക് വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനം 3 പേർക്ക് മിക്സർ ഗ്രൈൻഡർ. അപ്പൊ ഇതൊക്കെയാണ് സമ്മാനങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സമ്മാന കൂപ്പണും കൂടി മറക്കാതെ വാങ്ങുക, എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കുക. ഇലക്ട്രിക് സ്കൂട്ടറോ വാഷിംഗ് മെഷീനോ ഒക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിനായിട്ട് ഈ ഗവൺമെന്റ് എന്താണ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംവിധാനം മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം നമുക്ക് പ്രത്യേകിച്ച് ഈ ഓണം വരുമ്പോൾ ഒരു ഇടത്തരക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അല്ലേ. ഈ ഒരു ഓണം ഒന്ന് ആഘോഷിച്ച് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നല്ല പൈസ കയ്യിലുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. വില കൂടിയാലും ഒന്നും അവരെ അതൊന്നും ബാധിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു തരം ആൾക്കാർക്ക് എന്ന് പറയുമ്പം അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇമേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ അവർ കൂളായിട്ട് അങ്ങ് പോകും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരാണ് എപ്പോഴും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്, മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സാലറിയൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടിയൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നവർ 16-ാം തീയതി തുടങ്ങുന്ന ദിവസം തന്നെ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു വെക്കാം അല്ലേ.
0: അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓണം അങ്ങ് പെട്ടെന്ന് എത്തി. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓണത്തിനൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനവും കളറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാംസ് ആണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണം നമ്മളോടൊപ്പം തന്നെ ആഘോഷിക്കുക അല്ലേ. അപ്പോൾ അതിനൊരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ ആഘോഷിക്കാൻ. അത്യാവശ്യം നിങ്ങളുടെ ഇപ്പോൾ നേരത്തെ പ്രീതി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഓർഡിനറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ ഈ ഓണം ആഘോഷിക്കുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാണ്.
1: അതെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നമ്മുടെ KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന കുറച്ചൊരു ബുദ്ധിമുട്ട്

0: കേട്ടിട്ടുള്ള കാര്യമാണ്. പലർക്കും അത് അറിഞ്ഞുകൂടാ, പലർക്കും ചെയ്യുമ്പോൾ തെറ്റിപ്പോകും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകേണ്ടുള്ളത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ എനിക്കും അറിഞ്ഞുകൂടാ. നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ അവരാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇനി KSRTC ടിക്കറ്റ് നമുക്ക് വാട്സാപ്പിലൂടെയും ബുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് KSRTC പുതിയൊരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അതൊരു AI അധിഷ്ഠിത ഒരു പുതിയ സംവിധാനമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനവരൊരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യാൻ പറ്റുന്നവർ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അതുണ്ട്. അപ്പോൾ അത് ആ ഒരു നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. 9447071021 എന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. എന്നിട്ട് യാത്ര എവിടേക്കാണ്, യാത്രക്കാരുടെ എണ്ണം, യാത്രാ തീയതി എന്നിവ നൽകണം. ആ ദിവസം ലഭ്യമായ ബസ്സുകളുടെ പട്ടിക അപ്പോൾ തന്നെ വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബസ് തിരഞ്ഞെടുത്താൽ ഒഴിവുള്ള സീറ്റുകളും ഒക്കെ കാണിക്കും. യാത്ര ചെയ്യുന്ന ആളുടെ പേരും വയസ്സും ജെൻഡർ എന്നിവ നൽകിയാൽ ബുക്കിംഗ് സന്ദേശം വരും. കൺഫേം നൽകി പേയ്മെൻറ്റ് നടത്തിയാൽ ഈ ടിക്കറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ സാധാരണക്കാർക്കും ഈ ഇതുപോലെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു അതുപോലെ തന്നെ KSRTCയിൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ KSRTCയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറും നിലവിൽ വന്നിട്ടുണ്ട്. 149 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ നമുക്ക് കിട്ടും, അല്ലേ? അത് ശരിക്കും ഒരു നല്ല കാര്യമാണ് അല്ലേ. മറ്റേത് വലിയൊരു ടാസ്ക്കാണ് നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ചെയ്യുന്നവർക്കും സ്ഥിരമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കും ഇപ്പം പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായാലും ഇതുപോലെ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായാലും കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അത്ര നന്നായിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം, അവരൊക്കെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അല്ലാത്ത ഒരു ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളതിലേക്ക് നമ്മൾ അതങ്ങ് നന്നായിട്ട് പഠിക്കും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്, അല്ലേ? നല്ല കാര്യമല്ലേ?
1: നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യം. നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്നുള്ളത് ഒരു പ്രോസസ്സിലേക്ക് പോവാണ്, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാനുള്ളൊരു ടൈം ആയിരിക്കാണ്. അപ്പോൾ കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം, അല്ലേ?
0: അതെ, നമ്മുടെ കുസൃതി ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കേൾക്കാത്തവർക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്. 3 പാറ്റകൾ, ആൽഫ, ബീറ്റ, ഗാമ, ഇതാണ് ഇവരുടെ പേര്. ഇവർ മൂന്നുപേരും കൂടി സിനിമയ്ക്ക് പോയി. നല്ല സിനിമയായിരുന്നു, സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ചു. പക്ഷേ സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ 3 പാറ്റകളും ചത്തുപോയി എന്നുള്ളതാണ് നമുക്ക് വിഷമമുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചത്, ഈ 3 പേർക്കും കൂടെ ഒന്നിച്ചെന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ആൻസർ കണ്ടുപിടിച്ച് മെസ്സേജ് അയച്ചോളൂ. 8848558785
1: നമ്മുടെ പല ശ്രോതാക്കളും കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നുണ്ട്.
0: ആണോ?
1: നമ്മുടെ കലച്ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചു, ഷീജ ചേച്ചി മെസ്സേജ് അയച്ചു, ശ്വേത മെസ്സേജ് അയച്ചു, അങ്ങനെ ഒത്തിരി മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കറക്റ്റ് ആണ് അയച്ചത് ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ നിസ്സാരമായൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും അയക്കാത്തവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക.
0: അല്ല, നമ്മളിങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ചോദ്യം കൊടുക്കുന്നതിന് പിന്നെ ഒരു സൈക്കോളജി ഉണ്ട്. അതായത് ഈ ഉത്തരം അറിയാമെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്ന കുറച്ച് ശ്രോതാക്കളുണ്ട്. നമുക്ക് എല്ലാ ദിവസവും നമ്മളെ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ മിണ്ടത്തില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ അവർ മിണ്ടും. അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമാണ്.
1: അപ്പോ നമുക്ക് നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമുക്ക് പോയതിനു ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. സമയം 10:41 ആയിരിക്കുന്നു. നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. പ്രീതി ടീച്ചറിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ടാസ്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തൊരു ടാസ്ക് കറക്റ്റായിട്ട് നമ്മുടെ ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടാക്ടിക്കലായിട്ടുള്ള മൂവ്മെന്റ് എന്തായാലും ശരിയായിരുന്നു കേട്ടോ പ്രീതി ടീച്ചറെ. എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേസിൽ അടിമാലി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ ലീലാമണി ചേച്ചിയും രാജൻ ചേച്ചിയും എല്ലാവരും അടിപൊളിയായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളതെല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഷീജ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നമ്മൾ ലാസ്റ്റ് വായിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. മൻസൂർ ചേട്ടനൊരു ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതല്ല. അതുപോലെ തന്നെ മൻസൂർ ചേട്ടൻ മഴക്കാലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൊല്ലം നിയബയുള്ള സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു മൂവ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് അല്ലേ.
1: അപ്പോൾ അതിര, നമുക്ക് ഈ മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴക്കെടുതികളെ പോലെ തന്നെ നമ്മുടെ വൃത്തി ഇല്ലായ്മ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളവരായതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചും ഇച്ചിരി മാലിന്യം എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഇങ്ങനെ കൂമ്പാരങ്ങളായിട്ട് മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ ആശ്രാമ മൈതാനം വൃത്തിയാക്കുന്ന ഒരു ജോലി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ 2 ദിവസമായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് ആശ്രാമ മൈതാനവും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നത്. അപ്പം ഈ ശുചീകരണ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഈ ഒരു ഒരു കാര്യക്ഷമത എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ മാത്രം പോരാ അല്ലേ. ഇപ്പം നമ്മളൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാ കാലത്തും അവിടെ വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ടുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അപ്പം അതുപോലൊരു സംവിധാനം എന്തുകൊണ്ട് നമുക്കുമായിക്കൂടാ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ആശ്രാമ മൈതാനവും പരിസരവും പെട്ടെന്ന് വൃത്തിയാകുന്ന ഒരു കാഴ്ച ഞാൻ കാണാറുണ്ട്. ഒരു VIP അവിടേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ അവിടെ വന്ന് ഇറങ്ങുന്നു, അപ്പോൾ പെട്ടെന്നാണ് ആ റോഡും അതുപോലെ തന്നെ മൈതാനവും പെട്ടെന്ന് വൃത്തിയാവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം അത് എന്തുകൊണ്ട് എപ്പോഴും നമുക്കായിക്കൂടാ, നമ്മുടെ നഗരം വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ജോലിക്കാരെ നമുക്ക് നിയമിക്കാം, അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോർപ്പറേഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. പക്ഷേ പലപ്പോഴും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, പാർക്കിലും അവിടെ അഡ്വഞ്ചർ പാർക്കിലും എന്തോ പണികളൊക്കെ നടക്കുകയാണ്. അതുമൊക്കെ വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് പാർക്കുകളൊക്കെ ഉണ്ടാക്കി അതെല്ലാം കാട് കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എത്രയോ ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ആശ്രാമ മൈതാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും വന്നിരിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പലപ്പോഴും ആ നടപ്പാതകൾ പോലും വൃത്തിയായിട്ട് അല്ല കിടക്കുന്നത്. ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വൃത്തിയാക്കുന്നുണ്ട്, അവിടെ തൂക്കാനൊക്കെ ആളുണ്ട്. എന്നാൽ പോലും പല ദിവസങ്ങളിലും നമുക്ക് കാണാം അവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം, നമ്മുടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ബീച്ചും അല്ലേ. അപ്പോൾ ആതിരക്കൊക്കെ ബീച്ചിൽ പോയി ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മളവിടെ പോയി ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഒട്ടുമൊരു എന്താണ് സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലാണ് അവിടെ എല്ലാ കാര്യം. പ്രത്യേകിച്ച് അവിടെ ഒരു കച്ചവടക്കാർ, അവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്ഥലമൊക്കെ അവർക്ക് കൊടുക്കാം അല്ലേ. ആ കച്ചവടം ആ കച്ചവട സ്ഥാപനങ്ങളെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് പണിഞ്ഞ കെട്ടിടങ്ങളായിരിക്കണം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതാണെങ്കിൽ പോലും. ഇത് ആർക്ക് വേണമെങ്കിലും അവിടെ ഒരു കച്ചവടം നടത്താം എന്നുള്ളൊരവസ്ഥയാണ്. ഒരു നീല കളറിലെ ഒരു ടാർപ്പ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അവിടെ ഒരു കച്ചവടം നടത്താം, എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം കണ്ടൊരു കാഴ്ചയാണ്. രാത്രി ഒരു ഒരു സ്ത്രീ കുറേ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ള ആ നായ്ക്കളെ എല്ലാം ഇങ്ങനെ വിളിച്ചു കൂട്ടി അവർക്കിങ്ങനെ കൊടുക്കുകയാണ്. അത് അങ്ങനെ പരസ്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നായ്ക്കളുടെ എണ്ണം അവിടെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കൊരു ആള് തിരക്കുള്ള സമയത്ത് കുഴപ്പമില്ല, അല്ല ആളുകൾ കുറയുന്ന സമയത്ത് പിന്നെ അവിടെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാനായിട്ട് ഈ നായ്ക്കളുടെ ഒരു ശല്യം കാരണം. അതുപോലെ തന്നെ രാത്രി അവിടെ ഒറ്റയ്ക്ക് കടന്നുറങ്ങുന്നവരല്ലേ, യാചകരുണ്ട്, ഭിക്ഷക്കാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഒക്കെ ഒരിതുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ പലപ്പോഴും പല ബീച്ചുകളിലും ചെല്ലുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ആ ബീച്ചിനെ ഭംഗിയാക്കി കൊണ്ടുപോകുക എന്നുള്ളത് അവിടുത്തെ അധികാരികൾക്ക് ചെയ്യാം. അതിൽ നമുക്കാർക്കും പോയി ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത്. നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സന്നദ്ധ സംഘടനകൾക്ക് അതിൽ പങ്കാളികളാകാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാം എന്നുള്ളതല്ലാതെ നമുക്ക് നേരിട്ടൊരു തീരുമാനം എടുത്തൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം അത് കോർപ്പറേഷൻ തന്നെ മുന്നോട്ട് വരണം. അതിന്
0: പൊതുസ്ഥലങ്ങളിൽ മെയിനായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് നടക്കുമ്പോൾ നിയമപരമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ പോകുന്ന പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കും കൂടെ ഒരു ബോധം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അത് വൃത്തിയായിട്ട് പോകുമെങ്കിലും ഒരുപാട് ആൾ കൂടുന്നിടത്ത് എത്രയെന്ന് പറഞ്ഞാലും ഓരോരുത്തരും വൃത്തിയാക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ നല്ല രീതിയിൽ തന്നെ നിലനിർത്താൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള മെയിനായിട്ടുള്ള വ്യക്തികളോ ഒരു മുൻകൈ എടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് പ്രകൃതിയാണെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബീച്ച് സൈഡ് ആണെങ്കിലും നമുക്ക് കാഴ്ചയിൽ മനോഹരമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ അത് ആ ഒരു രീതിയിലുള്ള ഭംഗി നമുക്ക് തിരിച്ചു തരുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും അതിനെപ്പറ്റി ചിന്തിക്കണം. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോയി ഈ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു നിയമം ഉണ്ടാവണം എന്ന് കൂടിയാണ് പറയേണ്ടത്.
1: പിന്നെ നമ്മൾ അതുപോലെ തന്നെ വ്യക്തികൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി. ഇപ്പം നമ്മൾ കാണാറുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കൈ കിട്ടുന്നതെല്ലാം അവിടെ വലിച്ചെറിയുക, അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിരുന്നാലും അതിലേക്ക് കൊണ്ടിടാതെ അവരുടെ കാര്യം കഴിഞ്ഞു പോകുന്നു എന്നുള്ള
0: ആൾക്കാരുണ്ട്. അങ്ങനെ ഇടാതെ അതിന്റെ അകത്തേക്ക് കൊണ്ടിടാനുള്ള ഒരു ശ്രമം നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്.
1: അതെ അതെ, നമുക്ക് വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റാവുന്ന ഒരു ബീച്ചാണ് നമ്മുടെ. ഇപ്പോൾ കടലിങ്ങോട്ട് കയറി വരുന്ന ഒരു ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പം നമുക്കവിടെ ഒരു നല്ല പാർക്കുണ്ടായിരുന്നു. ആ പാർക്കൊക്കെ എത്രയോ വർഷമായിട്ട് അല്ലേ ആർക്കും അതിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തുറന്ന് പ്രവർത്തിക്കാം. അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവർക്കും അവരോടൊപ്പം അവിടെ പോയി ഇരിക്കാം. നല്ല നല്ല കോഫി ഷോപ്പുകളും അങ്ങനത്തെ ചെറിയ കടകളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിർത്തലാക്കി ഇതിനൊന്നും ഒരു തീരുമാനവും ഉണ്ടാകാത്തത് എന്താ, നമ്മളല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. എന്ത് ചുവപ്പ് നാട, ഈ നാടയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാത്തത്, അതിനൊക്കെ ഇത്രയും കാലതാമസം എന്താണ്, നമ്മുടെ നഗരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിന് ഏറ്റവും അധികം ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടുള്ളൊരു കാര്യമാണ്. അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് ഏത് പാർട്ടി മാറി മാറി വന്നാലും അതിനൊക്കെ ഇങ്ങനെ കാലതാമസങ്ങൾ എന്നുള്ളതല്ലാതെ നമുക്കൊന്നും വേറെ മറ്റൊന്നും പറയാനില്ല അല്ലേ. നമ്മളൊന്ന് നഗരത്തിലൂടെ നടക്കുമ്പോൾ പഴയ ഒരു 5 വർഷത്തിന് മുമ്പ് നടന്ന അതേ സ്ഥലത്തു കൂടി നമ്മൾ നടക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ ആശ്രാമം ലിങ്ക് റോഡിലും ഒരു പുതിയ ഒരു പാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് പ്രവർത്തനങ്ങളും അതിൻ്റെ ഈ നടപടികളൊക്കെ നടക്കുന്നുണ്ട്, പണികൾ നടക്കുന്നുണ്ട്. ഞാൻ ദിവസേന അത് കണ്ടുകൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി, ഇതുവരെയും അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതെന്ന് പൂർത്തിയാവും എന്നുള്ളത് കാര്യവും നമുക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയോ പണികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരു ഒരു ടൈം ലിമിറ്റ് കൊടുക്കുക അല്ലേ. ഇതൊക്കെ ഒരു കോൺട്രാക്റ്റ് എടുത്ത് നടത്തുന്നവർക്കൊരു ടൈം ലിമിറ്റൊക്കെ കൊടുക്കാമല്ലോ. അതിനനുസരിച്ച് അത് തീർത്ത് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു സമയബന്ധിതമായിട്ട് ഇതൊക്കെ നടപ്പാക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് അതുപോലെ കോർപ്പറേഷൻ അധികാരികളും വളരെ ശുഷ്കാന്തിയോടുകൂടി അതിന് ശ്രമിക്കണം എന്നാണ് നമുക്ക് അല്ലേ നമ്മുടെ ഈ റേഡിയോയുടെ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് അറിയിക്കാനുള്ളത്. കാരണം നമ്മുടെ നഗരം മനോഹരമായി ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വീണ്ടും വീണ്ടും അവിടേക്ക് വരാനായിട്ട്, ഇപ്പം നമ്മളൊരു വി പാർക്ക് തന്നെ തുടങ്ങിയപ്പോൾ അല്ലേ, അത് വി പാർക്കിൽ പോയി ഇരിക്കാറില്ലേ അല്ലേ.
0: അങ്ങനെയില്ല, അങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട്.
1: ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്കറിയാം ആളുകൾ എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു സ്ഥലം ആസ്വദിക്കുന്നതെന്ന് അല്ലേ. എല്ലാ രാത്രിയിലും രാത്രി 2 മണി സമയത്തൊക്കെ നമ്മൾ പോയാൽ പോലും നമുക്കറിയാം നമ്മളെവിടെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ വളരെ സേഫായിട്ട് നമുക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം, അവിടെ ഒരുപാട് പരിപാടികൾ, ഒരുപാട് ആളുകൾ വരുന്നു. അപ്പം നമുക്ക് വൈകിട്ട് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലം ആക്കി മാറ്റാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുപോലെ എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് കൊല്ലത്ത് അല്ലേ. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ പെട്ടെന്നുണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
0: നമ്മള് തൊട്ട് മുമ്പ് നമ്മള് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടൂറിസം ഡെവലപ്മെന്റ് വളരെ ശക്തമായ രീതിയിൽ കൊല്ലത്ത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഒരു ഫണ്ട് ജനറേഷൻ എന്ന രീതിയിൽ നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിനെ അങ്ങനത്തെ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളാണെങ്കിലും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഷെയർ ചെയ്യാണ്. നമ്മുടെ ഒരു ആഗ്രഹമാണ് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദേശത്തിന്റെ കളറ് തന്നെ മാറും എന്നുള്ളതാണ്. പ്രകൃതി നന്നായിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു

0: ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധിക്കും എന്നുകൂടിയാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കി നമ്മുടെ ആ പ്രകൃതിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ ശ്രമിക്കുക എന്ന് കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവരിലേക്ക് സമ്മാനിക്കുകയാണല്ലേ.
1: യെസ്.
0: അപ്പൊ നമ്മുടെ സമയം 10:51 ആയിരിക്കുന്നു. നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രീതി ടീച്ചറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എത്തിയിട്ടുണ്ട്. പതിവ് പോലെ തെറ്റിക്കാതെ ഇന്നും
1: ഉത്തരം പറഞ്ഞു.
0: അല്ല, 3 പൂക്കളും ഒരു ഹാർട്ടും സമ്മാനിച്ചിട്ടുണ്ട്. എല്ലാ ഹാർട്ട് അങ്ങോട്ട് എടുത്തേക്കും അല്ലേ. ആ പൂക്കൾ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്.
2: ഹായ് സനോജ്. അപ്പൊ സനോജിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട്? മഴയൊക്കെ, തിരുവനന്തപുരത്തുകാരനാണ്. അപ്പൊ മഴയൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത് എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പൊ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം അയച്ചോ സനോജ്? അയച്ചോ
0: സനോജ്? ഇതുവരെ അയച്ചിട്ടില്ല. സനോജ് ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു.
2: അതെ. അപ്പൊ ചോദ്യം നമുക്കൊന്നും കൂടി കൊടുക്കാം അല്ലെ. പെട്ടെന്ന് ഉത്തരം അയച്ചോട്ടെ. സനോജ് മിടുക്കനാണ്, അപ്പൊ പെട്ടെന്ന് തന്നെ അയക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ 3 പാറ്റകൾ സിനിമ കാണാൻ പോയി. ആൽഫ, ബീറ്റ, ഗാമ എന്നാണ് ഇവരുടെ പേര്. അപ്പൊ ഇവര് 3 പേര് സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ചു. സിനിമ തീർന്നു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഉണ്ട് ഈ 3 പാറ്റകളും ചത്തുപോയി എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക്, എന്താണ് സംഭവിച്ചത്, സിനിമ തീർന്നപ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നുള്ളത് ആണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. എത്രയും പെട്ടെന്ന് എല്ലാവരും ആൻസർ കണ്ടുപിടിച്ച് മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ വിശേഷങ്ങൾ. ആർക്കെങ്കിലും ഒക്കെ ബർത്ത്ഡേ സെലിബ്രേഷനോ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഇല്ലേ
0: അല്ലേ? തീർച്ചയായും നമ്മുടെ സുഭാഷ് ചേട്ടന്റെ പാട്ടൊക്കെ നമ്മുടെ സിംഗപ്പെണ്ണിനെ ചോദിച്ചിട്ടുണ്ട്. ആരാണ് സിംഗപ്പെണ്ണ്? ബീന ഗുഹേരയ്ക്ക് വേണ്ടിയൊക്കെ നേർന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കും അടുത്തായിട്ട് വരുന്നത്.
2: കറക്റ്റ് പാട്ടാണ് ചോദിച്ചത്.
0: നമ്മുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ് പ്രീതി ടീച്ചർ, ആതിരക്കുട്ടി, എന്തൊക്കെയുണ്ട്, സുഖാണോ? യെസ്, നമ്മള് അടിപൊളിയായിട്ടിരിക്കുകയാണ്. അതെ. അപ്പോ ലീലാമണി ചേച്ചിയും നന്നായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. മഴയുണ്ടോ അവിടെ? അതെ, ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ മഴയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് പുറത്ത് എന്താന്ന് അറിയില്ല ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നല്ലൊരു ദിവസം 2 പേർക്ക് നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ലീലാമണി ചേച്ചിക്കും. നല്ലൊരു ദിവസം നേരാണ്. അടിമാലി ഫ്രണ്ട്സിനും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ തിരക്കാണ്, രാമായണ പാരായണത്തിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ടൊക്കെ നമ്മുടെ ലീലാമണി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ബീന ചിച്ചിയുടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുത്ത് സുഭാഷ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിംഗപ്പെണ്ണേ. അപ്പൊ നമ്മുടെ സിംഗപ്പെണ്ണിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് അമനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. നിങ്ങളുടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ബീന ഗുവേരയ്ക്ക് വേണ്ടി സിംഗപ്പെണ്ണ് പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് സുഭാഷ് കേട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സിംഗപ്പെണ്ണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പനിയൊക്കെ മാറി, അപ്പോ വിശേഷങ്ങളും അല്ലെങ്കിൽ അന്വേഷിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അല്ലെ? യെസ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സനൂജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മ അയച്ചിരിക്കുകയാണ് ആശ്രമത്തിൽ നിന്ന്. ഗുഡ് മോർണിംഗ് പ്രീതി ടീച്ചർ, ആതിര, എൻ്റെ ടീച്ചറിൻ്റെ അപ്ഡേഷൻസ് എല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കോർപ്പറേഷൻ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ആശ്രമ മൈതാനത്തിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ എത്ര പ്രയോജനപ്പെടുന്നു എന്ന രീതിയിൽ ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മനോരമ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ഇതിനൊരു ചെറിയൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായും.
0: അപ്പൊ പ്രീതി ടീച്ചർ, താങ്ക് യു സോ മച്ച്, റേഡിയോ സാന്ത്വനം താങ്ക്സ് എന്ന രീതിയിൽ ചിത്രാമ്മയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ചിത്രാമ്മ നല്ലൊരു ദിവസം നേരാണ് അല്ലെ?
1: യെസ്.
0: അപ്പൊ അതുപോലെ നമ്മുടെ ഉണ്ണി അയച്ചിരിക്കുന്നു, സാറ്റർഡേ അല്ലേ ടീച്ചർ എന്ന രീതിയിൽ അത്ഭുതത്തോടെ, സാറ്റർഡേ അല്ലേ വരുന്നത്, സാറ്റർഡേ ആണ് ടീച്ചർ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ലൈവ് കേൾക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാനാ ഫാൻസിനെ കൊണ്ട്, ഹായ് ആതിര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉണ്ണി ഒരു നല്ലൊരു ദിവസം നേരാണ്, ഗുഡ് മോർണിംഗ് ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ട്. ഉണ്ണിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നമ്മൾ നേരാണ്. ബിനീഷ് അടിമാലി പറഞ്ഞിരിക്കുന്നു, ലീലാമണി ചേച്ചിക്കും സരസ്വതി അമ്മയ്ക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് അടിമാലിക്കാർ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇവര് കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ബിനീഷ് അടിമാലിക്കും അടിമാലി ബ്രദേഴ്സിനും നല്ലൊരു ദിവസം കൂടി നേരുന്നു അല്ലേ? യെസ്.
1: അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ ചിത്രാമ്മ എപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയക്കാറുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ചിത്രാമ്മയെ കാണാൻ പോവാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എത്തുന്നുണ്ട്, ചിത്രാമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമുക്ക് നമ്മുടെ ശ്രോതാക്കളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? നമ്മളുമായിട്ട് ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് ആതിര, ഇന്നത്തെ സ്പെഷ്യൽ ഡേയുടെ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇന്ന് വേറൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്, ഏജ്ഡ് കെയർ എംപ്ലോയി ഡേ ആണ്. അപ്പം നമുക്കറിയാം ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മൾ അളക്കുന്ന അതിലെ മുതിർന്ന പൗരന്മാരെ എങ്ങനെ പരിചരിക്കുന്നു എന്നുള്ളതിലൂടെയാണ് അല്ലേ? അപ്പം ആ പരിചരണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഓരോ ദിവസവും നല്ലൊരു സ്നേഹവും ക്ഷമയും കരുതലും ഒക്കെ നമ്മൾ നൽകി വേണം അവരെ പരിചരിക്കാനായിട്ട്. അപ്പം ഇവരെ പരിചരിക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പം അവർക്ക് പ്രായമായി വരുമ്പോൾ നമുക്കറിയാം എല്ലാ മനുഷ്യർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടും. അവർക്ക് അവരുടേതായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്ന കെയർ ചെയ്യുന്ന നേഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകളുണ്ട്, ശുചീകരണ ജീവനക്കാരുണ്ട്.
0: ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കി

0: ഡയറക്ട് കൊടുക്കുന്നവരുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുണ്ട്. ഇവരെ എല്ലാവരെയും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദരിക്കുകയാണ് ശരിക്കും. കാരണം ഇവർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പം ഈ മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ദൈനംദിന ആവശ്യങ്ങളിലൊക്കെ സഹായിക്കുകയോ എന്നുള്ളത് മാത്രമല്ല, ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പുഞ്ചിരിയും ഒരു സംഭാഷണവും ഒരു കൈത്താങ്ങും നൽകുന്നതിലൂടെ ഒരു ജീവിതത്തിന് പ്രതീക്ഷ കൂടിയാണ് അവർ നൽകുന്നത്. നമുക്കറിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, പ്രായമായവർ, മക്കളൊക്കെ വിദേശത്താണ് അല്ലേ, കൂടെ നിൽക്കാനൊന്നും ആരുമില്ല. അപ്പം മക്കളെ നമുക്ക് പലപ്പോഴും അതിനകത്ത് പലരും അച്ഛനെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് മക്കളെ ബ്ലെയിം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല അതിൽ. കാരണം മക്കൾക്കെന്ന് പറയുമ്പോൾ അവരുടെ ഒരു നല്ല സമയത്താണ് അവർക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് അല്ലേ, അവരുടെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ചിലപ്പോൾ വിദേശത്ത് അവർക്ക് നല്ലൊരു ജോലി കിട്ടും, അപ്പം ആ സമയത്ത് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അവരെ നോക്കണം എന്ന് വെച്ച് ആ ജോലി വേണ്ട എന്ന് വെച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താകും, അതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ പലപ്പോഴും അമ്മയും അച്ഛനെയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരാളിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അവർക്ക് പോകേണ്ടി വരും. അപ്പോൾ അവരുടെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉള്ളൊരു കുട്ടികളെ, അപ്പം അല്ലാതെ അച്ഛനെയും അമ്മയും മനഃപൂർവ്വം കൊണ്ടുപോയി കളയുന്ന മക്കളൊക്കെ ഉണ്ട്, അവരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇതുപോലെ ചിലപ്പോൾ പഠിക്കാനുള്ള നല്ലൊരു അവസരം വിദേശത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടുന്നു. അപ്പോൾ കേരളത്തിന് പുറത്തുള്ളൊരു സ്ഥലം ആയാലും മതി, അല്ലെങ്കിൽ അതുപോലെ നല്ലൊരു ജോലി കിട്ടുന്നു, അങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളയാനൊന്നും എൻ്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും ഉപദേശിക്കത്തില്ല. കാരണം അവരുടെ ജീവിതം നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് അച്ഛനെ അമ്മയെ നോക്കുക എന്നുള്ള കാര്യവുമായിട്ട് അവർ നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിന് ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം നമ്മൾ ഇതുപോലെയുള്ള വളരെ വിശ്വസ്തരായ ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പലപ്പോഴും പോകുന്നത് അല്ലേ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ലൊരു സമാധാനം കൊടുക്കുക, അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അല്ലേ, അവർക്ക് നല്ല കമ്പാനിയൻസ് ആവുക എന്നുള്ളതും കൂടി ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അത് ചെയ്യുന്നവരെയൊക്കെ ഓർക്കുന്ന ഒരു ദിവസമാണ്.
1: അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പ്രീതി ടീച്ചർ പറഞ്ഞതിനോടും ഞാൻ യോജിക്കുകയാണ്. പക്ഷേ എങ്കിലും നാട്ടിലൊക്കെ ഉള്ളവരാണ് ഇപ്പം നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കാൻ സമയമില്ല. അപ്പം നമ്മളെപ്പോഴും ലൈവിൽ നമ്മൾ പറയാറുണ്ട്, നമ്മളെ ഇത്രയും പ്രോപ്പറായിട്ട് അവരുടെ എല്ലാ എഫേർട്ടും എടുത്ത് നമ്മളെ ഈ രീതിയിലാക്കി മെയിൻറ്റെയിൻ ചെയ്ത നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ള പ്രോസസ്സുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇൻ കേസിൽ ഇതുപോലെ നമുക്ക് നല്ലൊരു ജോലി, പുറത്ത് നല്ലൊരു ജോലി അല്ലെങ്കിൽ നമുക്കൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ എന്താ പറയുക, അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ സുഖമില്ല, അവർക്ക് മറ്റൊരാളുടെ സഹായം വേണം എന്നൊരു സ്റ്റേജ് ആണെങ്കിൽ ഇതുപോലുള്ള ഒരു കമ്പാനിയനെ കൊടുത്തിട്ട് പോകുക എന്നുള്ളത്. ഇപ്പോൾ അവർക്കൊരു സൗഹൃദപരമായ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടൊരു മകൾ എന്ന ഒരു മകൻ എന്ന രീതിയിൽ തന്നെ നോക്കുന്ന ഒരു വ്യക്തി ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്കും മക്കൾക്കും ഒരു സമാധാനമായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നഴ്സിനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഏൽപ്പിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ. അല്ലാതെ നമ്മുടെ പേരൻസിനെ നമ്മൾ ഇട്ടിട്ട് പോകുക എന്നുള്ളൊരു പ്രോസസ് അല്ല.
0: അതാണ് ഞാനും പറഞ്ഞത്, നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇപ്പം നമ്മൾക്ക് ചിലപ്പോൾ മക്കളെ ഇട്ടിട്ട് പോകേണ്ടി വരും, അല്ലെ അച്ഛനെയും അമ്മയെ ഇട്ടിട്ട് പോകേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഒരു അവസരം നമ്മൾ അതെല്ലാം വേണ്ട എന്ന് വെച്ച് ഇത് മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ അതൊട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ലേ, നമ്മളുടെ പ്രൊഫഷനിലായാലും നമുക്കൊരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ചിലപ്പോൾ നമുക്ക് നല്ലൊരു സാലറി ഹൈക്ക് ഉള്ളൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അവരെ ഇതുപോലെ വളരെ നല്ല രീതിയിൽ പരിചരിക്കുന്ന ഒരാളിനെ ഏൽപ്പിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ വേറെ ആരും അവരെ ഏറ്റെടുക്കത്തൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുന്നവരെന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ അവർ വലിയ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് പോലെയല്ല. ചിലപ്പോൾ നമ്മളിപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഹോം നേഴ്സായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് വലിയ സാലറിയൊക്കെയാണ് കൊടുക്കേണ്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. ഇപ്പോൾ പ്രായമായവരെ പരിചരിക്കുക, അവരെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പരിചരിക്കുക. അപ്പം ഇന്ന് ആ ജോലി ചെയ്യുന്നവരെയൊക്കെ ഓർക്കേണ്ടുള്ളൊരു ദിവസമാണ്. അപ്പം നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി എല്ലാ ഏജ്ഡ് കെയർ ജീവനക്കാർക്കും ഒരു വളരെ ഹൃദയം നിറഞ്ഞൊരു നന്ദിയും ആദരവും ഒക്കെ നമുക്ക് അർപ്പിക്കാനുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ സേവനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന് വിലമതിക്കാനാവാത്ത ഒരു സംഭാവന തന്നെയാണ്. അപ്പൊ ഇന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു, നമ്മളുടെ ആദരവ് അവർക്ക് അർപ്പിക്കുകയാണ് നമ്മൾ. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്,
1: നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വനജാമയെ

0: മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ടീച്ചറെ ഞാനിവിടെ ഉണ്ട്, സുഖമാണല്ലോ എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിനും റേഡിയോയിലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. അടിമാലിക്കാരെ എൻ്റെ പ്രത്യേക അന്വേഷണം അറിയിക്കണം. അപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും മനുജാമ്മയുടെ ഈ ഒരു മെസ്സേജ് കേട്ട് കാണും. ഒരു പാട്ട് കൂടി മനുജാമ്മ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. നായിക പ്രാവിനെ പറത്തിവിടുന്നൊരു പാട്ട് എന്നൊക്കെ രീതിയിൽ, ഒരു ഹിന്ദി സോങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മനുജാമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നതായിരിക്കും. മനുജാമ്മ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് കൂടി പറയുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 3 മുതൽ 14 വരെ ദ്വാദശ സംഗമോത്സവം നടക്കുകയാണ്, സത്സവ സംഘോത്സവം നടക്കുകയാണ്. ഇത് സംഭൂജ്യ ചിന്മയാനന്ദ സ്വാമിജിയുടെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രവചന സാധനയാണ്. അപ്പൊ ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് 8 രാവിലെ 11 ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ, നമ്മുടെ സാന്ത്വനം റേഡിയോ സ്റ്റേഷൻ തിരുമുല്ലവാരത്ത് വെച്ച് കലഹശാന്തിക്ക് സർഗാത്മകത എന്ന രീതിയിൽ വിഷയത്തെ പറ്റിയുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവചന സാധന നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള ശ്രീ എൻ എം പിള്ള സാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ, നാളെയാണ്, നാളെ രാവിലെ 11 ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എത്താവുന്നതാണ്. അതിൻ്റെ ഒരു കറക്റ്റ് സ്ഥലം നമ്മുടെ റേഡിയോ സാന്ത്വനം സ്റ്റേഷനാണ്, തിരുമുല്ലവാരം അല്ലേ. യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുസൃതി ചോദി ഇങ്ങനെ കടന്ന് തിളക്കുകയാണ്, പല പാറ്റുകളും ചത്തുകൊണ്ടിരിക്കുകയാണ്.
1: അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു മാസമാണ് അല്ലേ. നമുക്ക് പ്രത്യേകിച്ചും രോഗ പ്രതിരോധ ശേഷിയൊക്കെ കുറയുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം, നല്ല ചിട്ടകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം, സുഖ ചികിത്സകളൊക്കെ ചെയ്യണം. അപ്പോൾ ആരൊക്കെയാണ് സുഖ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ മെസ്സേജ് അയച്ചോളൂ അല്ലേ, നമ്മളെന്നറിയട്ടെ ആരൊക്കെ പോയി എന്നുള്ള കാര്യം.
0: അതെ, യഥാർത്ഥത്തിൽ അത് നല്ലൊരു കാര്യമാണ് അല്ലേ. നമ്മൾ, നമുക്കൊരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യണമെന്നാണ്
1: ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്.
0: അതെ,
1: സെൽഫ് ലവിന്റെ ആളാണ്
0: ഞാനും. പക്ഷെ എനിക്ക് കർക്കിടക ചികിത്സ ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
1: അപ്പോൾ അതല്ല, ആഹാര ക്രമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മാസം കഴിയുന്നത് നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുക. കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയൊക്കെ ഞാനൊരു ദിവസം കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കുടിക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും എല്ലാവരും വളരെ കോൺഷ്യസ് ആണോ എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിനൊരു മറുപടിയൊക്കെ നമുക്ക് ഇട്ടോളൂ. എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശരീരം നല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്നാൽ മാത്രമേ നമുക്കിങ്ങനെ ഓടിച്ചാടി നടക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കണ്ണിലൊരു പൊടി വീണാൽ പോലും നമുക്കറിയാം നമ്മൾ എന്തുമാത്രം അസ്വസ്ഥതപ്പെടും എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും സൂക്ഷിക്കുക. കർക്കിടക മാസത്തിൽ ശരീരത്തിന് നല്ല ഒരു സംരക്ഷണമൊക്കെ കൊടുക്കുക അല്ലേ.
0: അത് പറയുമ്പോൾ തന്നെ ഒരു ആഗ്രഹമാണ് ടീച്ചർ, എന്തായാലും അടുത്ത വർഷമെങ്കിലും സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചിത്രാമ്മയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്, പ്രീതി ടീച്ചർ വരുമ്പോൾ നേരത്തെ ഒന്ന് അറിയിക്കണം എന്നുള്ളത്. ഓ, ഊഷ്മളമായ ഒരു വരവേൽപ്പ് നൽകാൻ.
1: തീർച്ചയായിട്ടും നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ഓണം കാണാനായിട്ട് ചിത്രാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്.
0: അടുത്തത് എന്നെ പറ്റിയാണ്. അപ്പൊ ഞാൻ എന്നെ പറ്റി പറഞ്ഞേ വായിക്കണോ?
1: വായിച്ചോളൂ, വായിച്ചോളൂ.
0: ആതിരക്കുട്ടിയുടെ ശബ്ദം സ്നേഹം തുളുമ്പുന്നതും ശ്രവണ മധുരവുമാണ്, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചിത്രാമ്മ.
1: ആതിര ഇങ്ങനെ ചുമന്ന കളറായിട്ടുണ്ട്. ആതിര ഇനിയിപ്പോ എങ്ങനെയാണ് ഇനി പഴയ കളറിലേക്ക് ഞാൻ
0: മാറ്റിയെടുക്കുന്നത്?
1: മൊത്തത്തിൽ ചുമന്നു പോയി.
0: അതെ. അപ്പൊ എന്തായാലും ചിത്രാമ്മ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ഇനി പ്രീതി ടീച്ചർ വരുന്ന ദിവസം നമ്മൾ ഒന്ന് സ്റ്റാറ്റസ് ചെയ്യാം അല്ലേ. ഇന്ന് പ്രീതി ടീച്ചർ എത്തുന്നുണ്ട്. പലരും ഇങ്ങനെ ഒരു പ്രീതി ടീച്ചർ ഇന്നുണ്ടോ, ശനിയാഴ്ച അല്ലേ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഈ വരുന്ന തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രീതി ടീച്ചർ എത്തും. അപ്പൊ കറക്റ്റ് പ്രോപ്പർ ഒരു ഡേറ്റ് ഒന്നും ഇല്ലെങ്കിലും ശനിയാഴ്ചകളാണ് കൂടുതൽ.
1: നമ്മൾ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണാൻ പോകുമ്പോൾ അതിനെ ഞാനിപ്പോ പഠിച്ചൊരു കാര്യമാണ്. അതായത് നമ്മളെ പറ്റി അങ്ങ് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളിനെ കാണാൻ പോകുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കണ്ട് പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ റേഡിയോ സ്റ്റേഷനിലൂടെ നമ്മുടെ ഈ മെസ്സേജസിലൂടെ പരിചയപ്പെട്ടു അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്നതാണ്. അതായത് വലിയ മുൻവിധികളോട് ഒന്നും ഇല്ലാതെ
0: ഒരു പോസിറ്റീവ്
1: എനർജി നമുക്ക് കിട്ടും അല്ലേ. അല്ലാതെ മറ്റേ മുൻവിധിയായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരോടല്ലാതെ, അപ്പോൾ അവരൊക്കെ മോശക്കാരാണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അങ്ങനെ അല്ലാതെ ഇതുപോലെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യം

0: ഒന്നുമില്ല, നമുക്ക് ആ ഒരു സന്തോഷം എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലെ. അങ്ങോട്ട് കുറച്ച് സന്തോഷം കൊടുക്കുക, ഇങ്ങോട്ട് കുറച്ച് വാങ്ങിക്കുക, ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒന്ന് ഇപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചിലരുമായിട്ട് കൂട്ടുകൂടാനും അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിത്രാമ്മയെ നമ്മൾ റേഡിയോയിലൂടെ കേട്ട ഒരൊറ്റ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഓണക്കാലത്ത് നമുക്ക് ഓണം കാണാൻ പോകാനായിട്ട് പറ്റിയ ഒരാളാണ് ചിത്രാമ്മ, തീർച്ചയായിട്ടും വരുന്നതായിരിക്കും.
1: അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജൻ സാറിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മളിങ്ങനെ കൊല്ലം റിലേറ്റഡ് ആയിട്ടും പല പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതെല്ലാം അധികൃതരുടെ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ നടപടിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ, നല്ലൊരു പാട്ട് കേൾക്കാം. നമ്മുടെ ചിത്രാമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കാം അല്ലേ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ചിത്രാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സോങ് ഇതാ വരുവാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, അതുപോലെ ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹരിപ്രസാദാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പൊ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്.
1: നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചിത്രാമ്മയ്ക്ക് വേണ്ടിയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ചിത്ര ചേച്ചിയൊക്കെ താങ്ക് യു സോ മച്ച്, പ്രീത ടീച്ചറാണ് ആതിരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ, കൃഷിഭൂമിയുണ്ട് എനിക്ക് എന്ന രീതിയിലൊക്കെ. അപ്പൊ ശ്രീകുട്ടിയോട് പറയണം പ്രത്യേകമായിട്ട്, നമ്മുടെ ആർജി ശ്രീലക്ഷ്മിയുടെ കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് പറയുന്ന തന്നെ ആയിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. അപ്പൊ ബാബുരാജൻ സാർ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, കൊച്ചിൻ പോർട്ട് ക്വാർട്ടേഴ്സിൽ അത് പൂട്ടിയിരിക്കുകയാണ് 20 ദിവസമായിട്ട്. അപ്പൊ അവിടെ തീറ്റ കിട്ടാതെ മീനുകളും കിളികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പലരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അപ്പൊ അങ്ങനെ അവർക്ക് ഭക്ഷണം

0: ജീവികൾ ചത്തൊടുങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മറ്റ് ജീവികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. അത് ചിലപ്പോൾ മനഃപൂർവ്വം ആവണമെന്നില്ല അല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു വേദന ഉണ്ട് അത് കേൾക്കുമ്പോൾ അല്ലേ.
1: അതെ, അതുപോലെ ആതിര നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, അതായത് ഈ സ്വന്തമായിട്ട് കെട്ടിടമുള്ളവർ അത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിഥി തൊഴിലാളികൾക്ക് നൽകുകയാണെങ്കിൽ കെട്ടിടം വാടകയ്ക്ക് നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാടക കെട്ടിടത്തിൽ നിന്നും ലഹരി പിടിച്ചാൽ ഉടമയും പ്രതിയാകുമെന്നുള്ള എക്സൈസിൻ്റെ ഒരു കർശന മുന്നറിയിപ്പ് ആണ്. അപ്പം ഇത് വായിച്ചപ്പോൾ ഒരു വിരോധാഭാസം തോന്നി അല്ലേ. അപ്പോൾ അതിനകത്ത് താമസിക്കാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു കെട്ടിടം നമ്മൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഒരു പ്രൈവസിയിലോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ ഈ വരുന്ന ആൾ ആരാണ് എന്നുള്ളതെല്ലാം നമ്മൾ അയാളെ മൊത്തത്തിൽ അളന്ന് തൂക്കി ഒരിക്കലും ഒരാൾക്ക് ഒരു വീടോ അല്ലെങ്കിൽ അങ്ങനത്തെ താമസ സൗകര്യങ്ങളോ കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഉടമ ഇതിനകത്ത് പ്രതിയാകും എന്ന് കേട്ടപ്പോൾ ഒരു എന്തോ ഒരു സ്വാഭാവികത ഇല്ലാത്തതുപോലെയാണ് തോന്നുന്നത്. അപ്പം അത് ഒരു ശരിയായ നിയമമാണോ എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ. നമ്മളെങ്ങനെ അറിയാൻ പറ്റും ഈ വന്ന് കയറുന്നവർ? ഇപ്പം അതിഥി തൊഴിലാളി തന്നെ വേണം എന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്കും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ആരായാലും ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ഉടമയും പ്രതിയാകും എന്നുള്ളത് വായിച്ചപ്പോൾ എന്തോ ഒരു കുറച്ച് വിഷമം തോന്നി അല്ലേ. കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നവരോടൊരു വിഷമം തോന്നി, കാരണം അവർ ഒന്നും അറിയാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന അയാളുടെ ഒരു പ്രൈവസിയിലോട്ട് കയറാൻ നമുക്ക് ഒരു അധികാരമില്ല. അപ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ നമുക്ക് അവരെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഇനി കെട്ടിട ഉടമകൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വാടകയ്ക്ക് കൊടുക്കുമ്പം നമുക്ക് നല്ല ഒരു ഉറപ്പുള്ള വ്യക്തികൾക്ക് അല്ലേ, ഇതുപോലെയുള്ള പ്രശ്നക്കാരൊന്നും അല്ല എന്ന് നന്നായിട്ടൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള നൂലാമാലകളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് അല്ലേ. അതുപോലെ ആതിര, ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, അതായത് നമ്മുടെ ഈ കൊല്ലത്ത് ഒരു ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. അപ്പോൾ എത്ര പേർക്ക് ഇത് അറിയാമെന്നുള്ള കാര്യം നമ്മളെ കൊല്ലക്കാർക്ക് പോലും അറിഞ്ഞുകൂടാന്നുള്ള കാര്യമാണ്. അപ്പോൾ പോളയത്തോട്ടിലാണ് ഈ ഒരു ഷീ ലോഡ്ജ് ഉള്ളത്. അപ്പം അവിടെ ഒരിക്കലും തുറക്കാത്തൊരു സ്ത്രീ സൗഹൃദ പാർക്കും ഉണ്ട്. അപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഷീ ലോഡ്ജൊക്കെ ഓപ്പൺ ചെയ്തത്. അപ്പം ഓരോ വർഷവും കോർപ്പറേഷന് വലിയ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വാടകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായി താമസിക്കാനായിട്ട് അവസരമൊരുക്കുകയായിരുന്നു ശരിക്കും ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പോളയത്തോട്ടിൽ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ടെന്ന് നഗരത്തിലുള്ളവർക്ക് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് രാത്രിയിൽ ഇപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ പോയി ഒറ്റയ്ക്ക് പോയി ഒരു റൂമെടുത്ത് അവിടെ താമസിക്കുന്നതിന് പല സ്ത്രീകൾക്കും ഭയമാണ്. ഇപ്പോഴും നമ്മൾ ആ കാര്യത്തിലൊന്നും അത്ര ഫോർവേഡായിട്ടില്ല അല്ലേ. അപ്പോൾ ഇതുപോലൊരു ഷീ ലോഡ്ജ് ഉണ്ടെങ്കിൽ നമുക്കവിടെ സ്ത്രീകൾ മാത്രമാണ് താമസിക്കുന്നത്. അവിടെ പോയി നമുക്കൊരു ഭയമില്ലാതെ അവിടെ പോയി താമസിക്കാം. ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വന്നതാണെങ്കിലും ഇപ്പം ചെറിയ പെൺകുട്ടികൾക്കായാലും പ്രായമുള്ള സ്ത്രീകൾക്കായാലും ഒക്കെ വളരെ സമാധാനത്തോടു കൂടി അവിടെ താമസിക്കാനായിട്ട് പറ്റും. അപ്പം അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ട് അതിങ്ങനെ വഴിയിൽ മുടങ്ങിപ്പോയി എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ കൊല്ലത്ത് അത് മാത്രമല്ല പല ജില്ലകളിലും നമുക്ക് കാണാം ഇതുപോലെ വലിയ കുട്ടി ഘോഷിച്ച് വലിയ വലിയ പദ്ധതികളൊക്കെ നമ്മൾ പ്രഖ്യാപിക്കും, അതിന് വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ പണിയും, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കും, പക്ഷേ ഇതൊന്നും പിന്നീട് നടപ്പിലാവുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് കുറച്ചും കൂടി ഒന്ന് ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കണം അല്ലേ. എന്തിനാണ് നമ്മളിങ്ങനെ പണം നഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നടക്കുന്നില്ല, ഇതിനകത്ത് വലിയ വരുമാനം ഇല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ വളരെ പുറകോട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ചുറ്റുമുള്ള അവിടുത്തെ കൗൺസിലറോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഇതിനൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഭരണ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്തുകൊണ്ട് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നില്ല എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു മറുപടി കിട്ടുന്നില്ല. ഓരോ വാർഡിലും ഓരോ കൗൺസിലർമാരുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് കോർപ്പറേഷനിൽ ഇതിനുള്ള ഒരു പരാതി കൊടുക്കാം, അല്ലെങ്കിൽ അത് നടത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാം. അല്ല, ഇവിടെ സ്ത്രീകൾ ഇവിടെ താമസിക്കാൻ വരുന്നില്ല, ആരും വരുന്നില്ല എന്നാണെങ്കിൽ ഇത് സ്ത്രീകൾക്കായിട്ടുള്ള വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ ഒക്കെ കൊടുക്കാം. ഇതൊന്നും ചെയ്യാതെ വെറുതെ കാട് പിടിച്ച് അവിടെ കിടന്ന് നശിച്ച് ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കിയതാണ്. മാസം തോറും 10,000-20,000 രൂപ വാടകയ്ക്കെടുത്താണ് കോർപ്പറേഷൻ ഈ ഒരു പദ്ധതി തുടങ്ങിയത്. ഇപ്പം വെറുതെ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.

0: അല്ലാതെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളും ഈ ഒരു അവസരത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്ന് നമ്മുടെ അധികാരികളോട്, അതിപ്പോൾ കോർപ്പറേഷനായാലും അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഭരണ സംവിധാനങ്ങളായാലും അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് നമ്മളും കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്
1: അല്ലേ, നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ. യെസ്, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് അപ്ഡേഷനിലൂടെ നമ്മൾ കടന്നുപോയുണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരിലേക്ക് ഇന്നത്തെ ഡേറ്റിൽ ഒരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ ബലൂണില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറകിൽ ചെന്ന് ആരും അറിയാതെ ചെന്ന് ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ദേഹത്തൊക്കെ. പക്ഷെ അത് നമുക്ക് അതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ട് എന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതിയിൽ വാട്ടർ ബലൂണിൻ്റെ ഈ ഡേ ആണ്. അതിങ്ങനെ രസമായിട്ടൊരു ഫൺ ഗെയിം എന്ന രീതിയിൽ ആഘോഷിക്കുക. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആ ഒരു വെള്ളം ക്ലീൻ ആണ് എന്ന് നോക്കണം. മുഖത്തേക്ക് വളരെ ശക്തിയെ ഫോഴ്സ് എടുത്ത് അടിച്ച് അവരെ എന്താ ഉപദ്രവിക്കരുത്. അതൊരു ഫൺ ഗെയിം ആയിട്ട് മാത്രം എടുക്കുക അല്ലേ. അപ്പൊ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. ഓസ്ട്രേലിയക്കാരാണ് ഇത് ആദ്യമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു ഗെയിം, അവരുടെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം അവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എപ്പോഴും ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ അവരുടെ സന്തോഷത്തിന് വേണ്ടി പല ഗെയിമുകളും ഉണ്ട് ഇതുപോലെ അല്ലേ. പക്ഷെ നമ്മൾ അതെല്ലാം കാണുമ്പോൾ ആ അത് കൊള്ളാമല്ലോ. നമ്മൾ പക്ഷെ ഈ ഒരു ഡേറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു ഗെയിം ആചരിക്കുന്നുണ്ടെന്നൊന്നും അറിയാതെ നേഴ്സിലെ ഇപ്പൊ കടയിലൊക്കെ കാണുമ്പോൾ ചേട്ടാ ഒരു ചെറിയ ബലൂൺ വേണം, വാട്ടർ ബലൂൺ വേണം എന്ന് പറയാൻ വാങ്ങുന്നു, അങ്ങനെ കളിക്കുന്നു എന്നുള്ള രീതി മാത്രമാണ്. പക്ഷെ ഇതിനൊരു ഡേറ്റ് കൂടി ഉണ്ട്, സ്ട്രെസ് റിലീഫ് ആണ്, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഉപദ്രവിക്കാതെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. അപ്പൊ എല്ലാവരും ആ ഒരു ദിവസം കൂടി ആഘോഷിക്കുക എന്നുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്. ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇന്ന് കടന്നുപോയി ഉണ്ടായി. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സനോജിന്റെ മെസ്സേജ് എത്തിയിരിക്കുന്നു, സമയം പോയത് അറിഞ്ഞതേയില്ല, പുതുമയുള്ളതും ഏറെ ഉപകാരപ്രദവുമായ വിവരങ്ങളാണ് കേൾവിക്കാർക്കായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായും വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതി ശരിക്കും മനസ്സ് നിറയ്ക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ സനോജ് പറയാണ്. കൂടെ നിങ്ങളുടെ ഈ മനോഹരമായ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് കൂടിയാണ് എന്ന് അദ്ദേഹം പറയാണ്. നിങ്ങളുടെ ഈ നല്ല പരിശ്രമത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ കൂടി നമ്മുടെ സനോജ് നേർന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സനോജ്, നല്ലൊരു മെസ്സേജ് അയച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ ഇനി ആ ഒരു ഈ ഒരു യാത്രയിൽ തുടർന്നു ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജസും ഞാൻ വായിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ നമ്മൾ
0: പോവാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മൂന്ന് പാറ്റകൾ, ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെയാണ് നമ്മൾ അവർക്ക്
1: പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു.
0: അപ്പൊ ഇവര് മൂന്നുപേരും കൂടിയാണ് സിനിമയ്ക്ക് പോയത്. സിനിമ തീർന്നപ്പോൾ ഇവര് ചത്തുപോയി എന്നുള്ളതായിരുന്നു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇവർക്ക് എന്താണ് സിനിമ തീർന്നപ്പോൾ സംഭവിച്ചത് എന്നുള്ളതായിരുന്നു നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ഉത്തരവൊക്കെ കണ്ടുപിടിച്ച് മെസ്സേജ് ചെയ്തു. അപ്പൊ ആരൊക്കെയാണ് നമുക്ക് കറക്റ്റ്
1: ആൻസർ അയച്ചിരിക്കുന്നത്? കലച്ചീച്ചി അയച്ചിട്ടുണ്ട്, രാജമുഖത്തിൽ അയച്ചിട്ടുണ്ട്, ഷീജ് ചേച്ചി അയച്ചിട്ടുണ്ട്, ശ്വേത അയച്ചിട്ടുണ്ട്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും. ലീലാമണി ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഉണ്ണി ചോദ്യം എന്ന് പറഞ്ഞൊരു ഇതിട്ടിട്ടുണ്ട്, അപ്പൊ അദ്ദേഹം അത് കേട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
0: സനോജ് അയച്ചിട്ടുണ്ട്.
1: അപ്പൊ അങ്ങനെ എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യത്തിന് ആൻസർ ടീച്ചർ തന്നെ അങ്ങ് പറഞ്ഞോളൂ.
0: അവരയച്ചത് തന്നെ സിനിമ ഹിറ്റ് ആയിരുന്നു.
1: അതെ, നമ്മുടെ
0: സാധാരണ ഹിറ്റ് അടിച്ചാൽ അപ്പോഴേ നമ്മുടെ പാറ്റ ചത്തുപോകുമല്ലോ. അപ്പൊ സിനിമ ഹിറ്റായപ്പോൾ പാറ്റകളെല്ലാം ചത്തുപോയി, അതായിരുന്നു നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച്.
1: രാജൻ ചേച്ചിയുടെ ആൻസർ ശരിയല്ലായിരുന്നു, അതൊരു ഫൺ ആൻസർ ആയിരുന്നു. അത് ഞാൻ വായിക്കാം. ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻ ഏറ്റപ്പോൾ പെട്ടെന്ന് ചത്തുപോയി. രാജൻ ചേച്ചി കുറച്ച് ഡിഫറെന്റ് ആയിട്ട്.
0: മുഖത്തര എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു ചിന്തകളും ഉത്തരങ്ങളും അതിന്റെ രീതികളും ഒക്കെ വളരെ
1: ഇഷ്ടപ്പെട്ടു. എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ആൻസറിലേക്ക് പോവാണ് നമ്മുടെ രാജൻ ചേച്ചി ചെയ്യുന്നത്.
0: അതിനെ വെറും പാറ്റെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇത് ഇവരെ ഒന്ന് വഴിതെറ്റിക്കാനാണ് നമ്മൾ പേരൊക്കെ ഇട്ടുകൊണ്ട്.
1: ഞാൻ സത്യത്തിൽ ഇത് ആൽഫാബീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ടീച്ചറെ ഓക്കെ
0: കറങ്ങട്ടെ എന്ന് നമ്മൾ അങ്ങനെ പേരൊക്കെ
1: പറഞ്ഞുകൊണ്ട് സനോജിന്റെ ഒരു ചുരുക്കുന്ന ഒരു സ്മൈലി ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത തവണ എന്തായാലും ഒരു കടുകെട്ടിയുള്ള ചോദ്യവുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും.
0: സനോജിന് ഈയിടെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് അല്ലേ. അപ്പൊ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് കട്ടി ചോദ്യമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചോദ്യങ്ങളുടെ ഒരു റിസർച്ചിൽ തന്നെയാണ് ഞാനിങ്ങനെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് കട്ടി ചോദ്യമാണ് ടീച്ചറെ എളുപ്പമുള്ള ചോദ്യം ചോദിക്കൂ എന്ന് സനോജിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും അല്ലേ.
1: അപ്പൊ ഈ നിസ്സാരം കേൾക്കാത്തൊരു ലൈവ് ഒരു കുസൃതി ചോദ്യം ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത ദിവസം ഒരുപാട് വിശേഷങ്ങളുമായി നമ്മുടെ ആർജിസ് എല്ലാം ഇപ്പോഴേ പ്ലാനിംഗ് ആണ് അടുത്ത ദിവസം എന്ത് പറയുമെന്നുള്ളത് അല്ലേ. യെസ്,

അപ്പൊ എല്ലാ തിങ്കൾ മുതൽ ശനി വരെയാണ് 10 മണി മുതൽ 11 വരെ നമ്മുടെ ഇത്തിരി നേരം ഉള്ളത്. അപ്പൊ അടുത്ത ദിവസം കാണുന്നതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമ്മയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4.

ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൃഷ്ണായനം അഖില ഭാരത്

0: യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1860.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാജും സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്കും രക്തസാക്ഷികൾക്കും ഇരുസഭകളും ആദരമർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചയുടൻ പ്രതിപക്ഷ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ചെയ്തതോടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും ഇനി തിങ്കളാഴ്ച ചേരും. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു കൈത്തറി അവാർഡുകൾ സമ്മാനിച്ചു. 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ബാഗ്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളി ശുഭ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.

0: കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും ക്വാളിറ്റി അതിന്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 വയസ്സിൽ നെയ്യാൻ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. പഴയവര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതൽ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ.
1: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പു രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സോൺ 7 പരിപാടികളുടെ ഉദ്ഘാടനം VSSC ഡയറക്ടർ ഡോക്ടർ രാജീവ് UP തിരുവനന്തപുരം വിദുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള പ്രചോദനം Chandrayaan-3 വിജയത്തിലൂടെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. അവയവദാനത്തെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ജുഗ് ജുഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് ഒരു വർഷത്തെ രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം. കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന്റെ എസ്കോർട്ട് പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ മറുപടി കത്ത് റദ്ദാക്കിയതായി ആഭ്യന്തര വകുപ്പ്. ഇതോടെ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള മുൻ തീരുമാനം തുടരും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനൌദ്യോഗിക കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് 463 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,517 പേരാണ് കഴിയുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്തതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ആറുകളിലെ ജലനിരപ്പ് നിലവിൽ അപകടനിലയ്ക്ക് താഴെയാണ്. കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. എന്നാൽ മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
1: മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മലയോര പ്രദേശം ഉൾപ്പെടെ ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 4 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായി. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24,00,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്.
1: കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. മന്ത്രി OJ ജനീഷ് പ്രദേശത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: കുതിരാനിലെ

0: ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നയിടത്താണ് ഇപ്പോൾ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പരിശോധനയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിച്ചേരും. തുരങ്കത്തിന് മുകളിൽ കയറിയും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
1: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ ടോപ് സീഡ് താരം ഹിന അകേച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ മറ്റൊരു ക്വാർട്ടറിൽ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് രക്ഷിത രാംരാജ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ് കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ ടീമിനെ നേരിടും. യുഎസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജവോഹിർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജൂണിൽ ഓസ്ട്രേലിയയിൽ നടന്ന നോർവേ ചെസിന്റെ അവസാന റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ചരിത്ര നേട്ടം കുറിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 430 പോയിന്റ് ഇടിഞ്ഞ് 78,520-ലും നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,565-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയും ഗ്രാമിന് 13,740 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് വിഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.

റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച്. വള്ളം മറിഞ്ഞ കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമരസ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു.
1: वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്ന് മങ്കമ്പ് 2 പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. 2 പാലത്തിന്റെ കിഴക്ക് നിന്ന് പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 വയസ്സുള്ള ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട്.
0: അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകട നിലയിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി യമുനോത്രി ദേശീയപാതകളിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ് കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36-ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ് സീഡ് ഹിന അക്കാച്ചിയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. യുഎസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജാവോ ഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ, പൌരത്വം, ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് യുഎസ്

0: സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോംഗോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലേറെ കുട്ടികൾ കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. ഗോവ പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ സെൻസർ ചെയ്യാൻ ഇത് കാരണമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനത്തെ ഗോത്രവിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുള്ള നടപടിയെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്വാഗതം ചെയ്തു. ജാർഖണ്ഡിൽ JPSC JSSC പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുന്നതിനായി 11 അംഗ സംഘത്തിന് രൂപം നൽകി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84 ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലുകയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഗാനസല്ലാപം.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really? We can grow together.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടർ

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: പ്രിയമുള്ളവരെ നമസ്കാരം. നാം ഉങ്ക പ്രഭു പേശ്രേൻ. എന്നോട് നീണ്ട നാൾ ആസ മലയാള പടത്തിൽ നടിക്കണമെന്ന്. അന്ത ആസ കാളാപ്പാണി പടം മൂലമാ നിറവേറിച്ചു. ഇതക്ക് ഡയറക്ടർ പ്രിയദർശൻ, അൻപ് സഹോദരൻ മോഹൻലാൽ, തിരു ഗുഡ് നൈറ്റ് മോഹൻ ഇവരുകൾക്ക് നന്ദി ചൊല്ല നാ കടമപ്പെട്ടിരിക്കേ. ഇന്ന പടത്തുക്ക് ഇസൈ ഇസൈഞാണ് ഇളയരാജ, എം ജി ശ്രീകുമാർ, ചിത്ര ഇവർ പാടിയ പാട്ട് ഒന്ന് കേപ്പമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു.

0: Washington. NASA, the US space agency, has announced that the second stage of a SpaceX Falcon 9 rocket crashed into the moon's surface early yesterday. The impact occurred at 12:05 p.m. IST. The National Democratic Alliance's parliamentary party group on Tuesday held its customary weekly meeting during the monsoon session of parliament, with presentations on the performance of India's sportspersons in the recently concluded Commonwealth Games and against the backdrop of the recent Gen Z protests on employment opportunities for the young. Actor R. Madhavan's starrer GDN has received positive buzz following a special premiere screening ahead of its theatrical release on Friday, August 7. The biographical drama based on the life of inventor G.D. Naidu was screened for critics, media persons and select guests. The first reactions are creating buzz among cinema lovers. Some viewers pointed out minor flaws, but the overall response has been mostly positive, with Madhavan's performance being the biggest talking point. That's all for today's current affairs updates. Thank you for listening.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
6: തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടനാട്ടിലെ കാവാലം എന്ന ഗ്രാമത്തിൽ ചാലയിൽ കുടുംബത്തിൽ ഗോദവർമ്മയുടെയും കുഞ്ഞുലക്ഷ്മി അമ്മയുടെയും മകനായി 1928 ഏപ്രിൽ 28-ന് ജനിച്ച കാവാലം

ഇരുപതിലേറെ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി കുമ്മാട്ടി, ചങ്കി ചങ്കരം തുടങ്ങി 5 നാടകങ്ങളും രചിച്ചു. ഭാസന്റേതുൾപ്പെടെ ഒട്ടനേകം നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മാധ്യമ വ്യായോഗം, കർണഭാരം, ഭൂതകാവ്യം തുടങ്ങി ചില പ്രസിദ്ധ സംസ്കൃത നാടകങ്ങളും അദ്ദേഹം വേദിയിൽ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച കർണഭാരം അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടു. '1978 ഭരതന്റെ രതി നിർവേദം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി ഗാനങ്ങൾ എഴുതുന്നത്.

0: കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി അല്ലേ. അതിൻ്റെ ചിത്രീകരണവും ഞാൻ ഓർക്കുന്നുണ്ട്, നന്നായിട്ട് ഭരതൻ ചിത്രീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഒരു കളിയിലൂടെ പോകുന്ന ഒരു വളരെ ആകർഷകമായ സന്ദർഭം. അത് ആദ്യമായിട്ട് ദേവരാജൻ മാസ്റ്ററുമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പാട്ട് എഴുതുന്ന ഒരു നിർവഹത്തിലാണ്. മദ്രാസിൽ പോയി അവിടെ വെച്ചായിരുന്നു, ചെന്നൈ വെച്ചായിരുന്നു. അത് അവിടെ വെച്ച് ഞാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഈ ഇവർ ഡയറക്ടറുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഈ പാട്ടിൻ്റെ ആശയങ്ങളൊക്കെ രൂപപ്പെട്ട് എഴുതുന്നത്. കഥ അല്ല, കഥ കേട്ട് ഇനി സന്ദർഭം അറിഞ്ഞതിന് ശേഷം പാട്ട് എഴുതിയിട്ട് ദേവരാജൻ മാഷ്ടറുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി ഇതാദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ ഇതാണ് താളം എന്നുണ്ട്, ആ അത് പല്ലവിയിൽ. കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി പൂത്തിരി കത്തി ചിറക് മുളച്ചു പാറി നടന്നു, ഇതാണ് കാലം അല്ല ഇതാണ് താളം. അങ്ങനെ പറഞ്ഞു, ഓ ഈ താളം നമ്മുടെ ഒരു സ്വന്തമാണല്ലോ, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞ് പിറ്റേ ദിവസം പാട്ട് കേൾപ്പിച്ചു. ദേവരാജൻ്റെ അങ്ങനെ ഒരിതുണ്ട്, ഈ സ്വാമിക്കും ഉണ്ട്. വരികൾ കിട്ടിക്കഴിഞ്ഞാൽ വരികൾ സംഗീതത്തെ പിന്നെ പ്രേരകമാക്കുക, വരികളിലെ ആശയം. സാഹിത്യത്തിൽ ഒരു ഒരു താല്പര്യം എടുത്തിരുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
1: വാടകയ്ക്കൊരു ഹൃദയം, തമ്പ്, കുമ്മാട്ടി, പടയോട്ടം, ചില്ല്, സൂര്യൻ, വിട പറയും മുൻപേ, ആമ്പൽപ്പൂവ്, വേനൽ, സ്വത്ത്, പവിഴമുത്ത്, പെരുവഴി അമ്പലം, തമ്പുരാട്ടി തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനരചന നിർവഹിച്ചു. 60-ലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനങ്ങൾ എഴുതി. കേരള സാഹിത്യ അക്കാദമിയുടെ നിരവധി അവാർഡുകൾ, കേരള സംസ്ഥാന സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, മധ്യപ്രദേശ് സർക്കാരിൻ്റെ കാളിദാസ സമ്മാനം, നന്ദിഗർ നാഷണൽ അവാർഡ്, 1975 സംഗീത നാടക അക്കാദമിയുടെ ദേശീയ പുരസ്കാരം എന്നിങ്ങനെ നാടകരചനകൾക്കും കലാപ്രവർത്തനങ്ങൾക്കുമുള്ള നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2007 പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2009 വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയായും നാടക സങ്കേതങ്ങളായ തിരുവരങ്ങിന്റെയും സോപാനത്തിന്റെയും ഡയറക്ടറായും കാവാലം പ്രവർത്തിച്ചിട്ടുണ്ട്.

പുളിങ്കുന്നിലെയും വിദ്യാലയങ്ങളിൽ നിന്നുള്ള പഠനം കഴിഞ്ഞ് കോട്ടയം CMS കോളേജ്, ആലപ്പുഴ SD കോളേജ്, മദ്രാസ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1955 മുതൽ വക്കീലായി ആലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 6 വർഷം അദ്ദേഹം അത് തുടർന്നു. അഭിഭാഷക വൃത്തിക്കൊപ്പം കുട്ടിക്കാലം മുതൽ തന്നോടൊപ്പമുള്ള കവിതാരചനയും നാടൻ കലകൾ, നാടകം തുടങ്ങിയവയിലെ പ്രവർത്തനങ്ങളും അദ്ദേഹം തുടർന്നു. 1961 കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയായി നിയമിതനായി. തൃശൂരിലേക്ക് പ്രവർത്തന രംഗം മാറ്റിയതു മുതൽ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം അദ്ദേഹം ചെലവഴിച്ചു തുടങ്ങി.

തനത് നാടകവേദിയിലൂടെ നാടകത്തെ കൂടുതൽ ജനപ്രിയമാക്കുകയും ഒപ്പം നല്ല ഒരു പിടി ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ശ്രീ കാവാലം നാരായണ പണിക്കരെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് തിരശീലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാടൻ കലകളെ നാടകവുമായി സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ രീതി ജനശ്രദ്ധയെ ആകർഷിച്ചു.

ജി അരവിന്ദൻ സംവിധാനം ചെയ്ത അവനവൻ കടമ്പയായിരുന്നു ആദ്യത്തെ നാടകം. സാക്ഷി, കരിങ്കുട്ടി, ഒറ്റയാൻ, ദൈവത്താർ, കരിവേഷം, തെയ്യത്തെയ്യം തുടങ്ങി നിരവധി നാടകങ്ങൾ അദ്ദേഹം ചെയ്തു. ഇന്ത്യൻ നാടകത്തെ പ്രതിനിധീകരിച്ച് കാവാലത്തിന്റെ സോപാന തിയേറ്റർ ലോകം മുഴുവൻ നാടകം അവതരിപ്പിച്ചു. സംസ്കൃത നാടകമായ കർണഭാരത്തിൽ കർണനായി അരങ്ങിലെത്തിയത് മോഹൻലാൽ ആയിരുന്നു. അത് ശ്രദ്ധേയമായിരുന്നു. കേരള തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രചനകളാണ് അദ്ദേഹത്തിന്

കരിങ്കുട്ടി എന്ന കാവാലത്തിന്റെ നാടകം പറപ്പേടി എന്ന മിത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അദ്ദേഹം തന്നെ രചിച്ച കവിതയാണ് നാടകമാക്കി മാറ്റിയത്. ഫ്യൂഡലിസവും തൊട്ടുകൂടായ്മയും മുഖ്യ വിഷയമായ നാടകം വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഗ്രാമീണമായ ഒരന്തരീക്ഷമാണ് അദ്ദേഹത്തിന്റെ കൃതികളെ ചൂഴ്ന്നു നിൽക്കുന്നത്. നാടോടി സാഹിത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ മിത്ത്, പഴഞ്ചൊല്ല്, വക്രോത്തി, ഫലിതം, അനുഷ്ഠാനം എന്നിവ ഈ നാടകങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുന്നു. കഥാപാത്രങ്ങളുടെ പേരുകൾ, അവരുടെ സംഭാഷണം, സ്ഥലകാല സൂചനകൾ, രംഗോപകരണങ്ങൾ എന്നിവയിലെല്ലാം നാടോടി സംസ്കാരം നിറഞ്ഞു നിന്നു. രതിനിർവേദം, വാടകയ്ക്കൊരു ഹൃദയം, തമ്പ്, കുമ്മാട്ടി, തമ്പുരാട്ടി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചതും അദ്ദേഹമായിരുന്നു. ഉത്തരായനം, കാഞ്ചന സീത എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലെ പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം സിനിമാ ഗാനരചയിതാവാകുന്നത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ കാനനപ്പെണ്ണ് എന്ന ഗാനമാണ് ആദ്യമായി അദ്ദേഹം എഴുതിയത്.

പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞനും മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ കാവാലം ശ്രീകുമാർ കാവാലം നാരായണ പണിക്കരുടെ മകനാണ്. അദ്ദേഹത്തിന്റെ രാമായണ പാരായണം പ്രശസ്തമാണ്. ഒപ്പം കവിതകളും 1985 മുതൽ 2007 വരെ അദ്ദേഹം ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇനി നമുക്ക് കാവാലം നാരായണ പണിക്കരുടെ അവനവൻ കടമ്പ എന്ന നാടകത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. തനതായ ഒരു നാടകവേദിയെയും അതിന്റെ സാധ്യതകളെയും കുറിച്ചുള്ള അന്വേഷണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശക്തമായ നാടകമാണ് അവനവൻ കടമ്പ. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നാടോടി ദൃശ്യങ്ങളും ഉൾക്കൊണ്ട് ക്രിയാംശത്തെ വികസിപ്പിച്ച് ദൃശ്യാംശത്തിന് പ്രാധാന്യം നൽകി രചിച്ച ശ്രദ്ധേയമായ നാടകമാണിത്. ആധുനിക മലയാള നാടകവേദിക്ക് ശ്രദ്ധേയമായ വഴിത്തിരിവ് സൃഷ്ടിച്ച നാടകമെന്ന് നിരൂപകർ അഭിപ്രായപ്പെട്ട നാടകം കൂടിയാണിത്. ക്രിയാംശത്തിലും കഥാപാത്രങ്ങളുടെ അവതരണത്തിലും പൊതുവെ രചനാശില്പത്തിൽ ആകെ കൂടിയതും ഒരു നാടകത്തിന്റെ സമഗ്രത അവനവൻ കടമ്പയ്ക്ക് കൈവന്നിട്ടുണ്ടെന്ന് ഈ നാടകത്തിന്റെ ചർച്ചയിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു. നാടകത്തിലെ ബീജപ്രമേയം അവനവൻ കടമ്പ എന്നത് തന്നെയാണ്. ആ കടമ്പ കടക്കാനുള്ള വൈഷമ്യം ഒടുവിൽ തരണം ചെയ്യുന്ന രീതി, ഈ രണ്ട് ഘട്ടങ്ങളായി ബീജപ്രമേയത്തെ സംഭവ പരമ്പരകളിലൂടെ അല്ലെങ്കിലും സൂക്ഷ്മമായ ഒരു ഇതിവൃത്ത രേഖയിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി അഭിപ്രായപ്പെടുന്നു. കാട്ടുപരിഷകൾ, ആട്ടപ്പണ്ടാരങ്ങൾ, ഇരട്ടക്കണ്ണൻ പക്കി, ചിത്തിരപ്പെണ്ണ്, വടിവേലൻ, ദേശത്തുടയോൻ, സഹായി തുടങ്ങിയവരാണ് അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ. കാട്ടുപരിഷകൾ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട് ആട്ടപ്പണ്ടാരങ്ങളെ കൂക്കി വിളിക്കുന്നു. അവർ തമ്മിൽ കളിയാക്കലും പോർവിളിയും നടക്കുന്നു. എങ്കിലും പരസ്പരം താളം കൊട്ടിക്കൊടുക്കുകയും ആടിത്തിമിർക്കുകയും ചെയ്യുന്നുണ്ട്. ആട്ടപ്പണ്ടാരങ്ങൾ വാലടിക്കാവിലേക്കുള്ള വഴി ചോദിക്കുകയും കാട്ടുപരിഷകൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആട്ടപ്പണ്ടാരങ്ങൾ കട്ടും മോഷ്ടിച്ചും കാലം കഴിക്കുന്നവരാണെന്ന് കാട്ടുപരിഷകൾ ആരോപിക്കുകയും ചെയ്യുന്നു. കാട്ടുപരിഷകൾ ആട്ടപ്പണ്ടാരങ്ങളെ ആക്ഷേപിക്കുന്നു. ഉത്സവത്തിന് പോകുന്നത് പണം മോഷ്ടിക്കാനാണ് എന്നും കാട്ടുപരിഷകൾ പറയുന്നു. ഉത്സവത്തിന് പോകണമെങ്കിൽ കടമ്പ കടക്കേണ്ടി വരുമെന്ന് അവിടെയുള്ള ഒരു വേലി ചൂണ്ടി കാട്ടുപരിഷകൾ ആട്ടപ്പണ്ടാരങ്ങളോട് പറയുന്നു. ആ കടമ്പയാണെങ്കിൽ ആരും കാൽമറിഞ്ഞ് വീണു പോകുന്നതാണ്, ഏത് കേമന്റെയും ഏപ്പിളക്കി വിടുന്നതാണ്, എത്ര ഊക്കിൽ കാലുവെച്ചാലും തട്ടിയിടുന്നതാണ് അവനവൻ കടമ്പ. തുടർന്ന് അവർ ഒരു ശവത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നു. അത് ജീവിച്ചിരിക്കുന്ന ശവങ്ങളുടേതാണോ അതോ ചത്തുപോയ ശവങ്ങളുടേതാണോ എന്ന് അവർ സംശയിക്കുന്നു. തലയില്ലാത്ത ശവം ആ നാട്ടിലെ മൂർഖനായ വട്ടിപ്പണക്കാരൻ്റെതാണെന്ന് അവർ പറയുന്നു. അയാളെ കൊന്നത് എട്ടരക്കണ്ണൻ പക്കിയാണെന്നും ആർക്കും പക്ഷേ ആരുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ലെന്നും കാട്ടുപരിഷ പറയുന്നു. അവിടെ എട്ടരക്കണ്ണൻ പക്കി പ്രത്യക്ഷപ്പെട്ട് കാട്ടുപരിഷ നാലാമനോട് നീ പേടിക്കേണ്ട, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഈ എട്ടരക്കണ്ണൻ പക്കിയാണെന്നും ആര് വന്നാലും ഞാൻ കുറ്റമേറ്റോളാമെന്നും പറയുന്നു. എട്ടരക്കണ്ണൻ പക്കി ദേശത്തുടയവന്റെ മോൻ വടിവേലനെ കുറിച്ച് പറയുന്നു. കാട്ടുപരിഷ അതിന് മറുപടിയായി അയ്യോ ഞാനറിയും ദേശത്തുടയവനെ പോലെ തന്നെ നല്ലവൻ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നു. കാട്ടുപരിഷയോട് പക്കി തനിക്ക് ശിഷ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതാണ് ഒന്നാം രംഗം. ഇനി രണ്ടാം രംഗം എങ്ങനെയെന്ന് നോക്കാം. കാട്ടുപരിഷയും ചിത്തിരപ്പെണ്ണും പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. അവൾ നൃത്തം ചെയ്യുന്നു. അതിനിടയിൽ രക്തം പുരണ്ട ചോരപ്പൂങ്കത്തി കണ്ട് ചിത്തിരപ്പെണ്ണ് ഞെട്ടുന്നു. പമ്പയാറ്റിൽ മരിച്ചൊഴുകിയ വട്ടിപ്പണക്കാരന്റെ ചോരയാണിതെന്നും പേടിക്കാനില്ലെന്നും പാട്ടുപരിഷ പറയുന്നു. ആരുടെ ചോരയായാലും തനിക്കൊന്നുപോലെയാണെന്ന് ചിത്തിരപ്പെണ്ണും പറയുന്നു. പാട്ടുപരിഷ ചിത്തിരപ്പെണ്ണിനോട് പ്രണയപരവശനാകുമ്പോൾ താൻ ദേശത്തുടയവന്റെ മകൻ വടിവേലനെ പ്രണയിക്കുന്ന കാര്യം ചിത്തിരപ്പെണ്ണ തുറന്നു പറയുന്നു. വടിവേലനെ മന്ത്രത്താൽ പാട്ടുപരിഷ പ്രത്യക്ഷപ്പെടുത്തുന്നു. വടിവേലൻ പക്ഷേ പാട്ടുപരിഷയുടെ നിയന്ത്രണത്തിലാണ്. ചിത്തിരപ്പെണ്ണ് വടിവേലനുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാട്ടുപരിഷ മന്ത്രത്താൽ വടിവേലനെ പിടിച്ചു നിർത്തുകയും വധിക്കുകയും ചെയ്യുന്നു. ആ പൂങ്കത്തി പിടിച്ചുവാങ്ങി അവൾ ജീവനൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വടിവേലനെ ജീവിപ്പിക്കാമെന്ന് പാട്ടുപരിഷ പറയുന്നു. ജീവൻ ലഭിച്ച വടിവേലൻ അവളെ ഇഷ്ടമല്ലെന്ന് പറയുന്നു. പാട്ടുപരിഷയുടെ മഷിയിൽ നിന്റെ മനസ്സ് കലങ്ങിയോ എന്ന് ചിത്തിരപ്പെണ്ണ് ചോദിക്കുന്നു. പാട്ടുപരിഷ കൈ ഉയർത്തി മന്ത്രം ചൊല്ലുന്നതോടെ വടിവേലൻ മരിച്ചു വീഴുന്നു. ചിത്തിരപ്പെണ്ണ് അയാളുടെ നെഞ്ചിൽ വീണ് കരയുന്നു. അവൾ ഭീകരമായ മുഖഭാവത്തോടെ തീരുമാനമെടുത്ത് ചടുലമായി പാഞ്ഞുപോകുന്നു. ദേശത്തുടയവന്റെ എഴുന്നള്ളത്തിനെ ഭയന്ന് ആട്ടപ്പണ്ടാരങ്ങളും പാട്ടിപ്പരിഷകളും പരസ്പരം
സംശയങ്ങൾ തീർക്കുന്നതാണ് ഭാഗം മൂന്നിൽ. അവനവൻ കടമ്പയ്ക്കൽ ഞങ്ങൾ വീഴും, അല്ല അതിപ്പഴാര വീഴാത്തത് എന്ന് ആട്ടപ്പണ്ടാരം പറയുന്നു. ദേശത്തുടയൻ പൂങ്കത്തി പരിശോധിക്കുന്നു. കാര്യം അത്രമേൽ ഗൗരവമുള്ളതായതുകൊണ്ടാണ് നാം നേരിൽ പോരാം എന്നുറച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. താളവും ആട്ടവും ഇട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുപരിശകളെയും ആട്ടപ്പണ്ടാരങ്ങളെയും ദേശത്തുടയൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ആട്ടവും മേളവും വേണ്ടി വന്നാൽ അവരെ വിളിക്കാമെന്നും പറയുന്നു. എട്ടരക്കണ്ണൻ പക്കിയും ദേശത്തുടയോനും പരസ്പരം അറിയുന്നവരാണെന്ന താല്പര്യത്തിൽ അവർ പരസ്പരം ആടിത്തിമിർക്കുന്നു. ദേശത്തുടയോൻ ആട്ടപ്പണ്ടാരത്തെയും പാട്ടുപരിശയെയും ചോദ്യം ചെയ്യുന്നു. തുടർന്ന് പല സംഭവങ്ങളും നടക്കുന്നു. പക്കിയുടെ അവസാനത്തെ ആഗ്രഹം

ആഘോഷമായ ഉത്സവം കൂടാൻ അവരെല്ലാവരും കൂടി പോകാൻ തയ്യാറെടുക്കുന്നു. ചിത്രയെ അയാൾ ഉത്സവത്തിന് പോകാൻ ക്ഷണിക്കുന്നു. അവർ നൃത്തം ചെയ്യുന്നതിനിടയിൽ മരിച്ചുപോയ വടിവേലൻ മുഖം മൂടി മാറ്റി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ചിത്ര അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. ആട്ടപ്പണ്ടാരങ്ങൾ നൃത്തം ചെയ്യുന്നു. അവർ ഉത്സവം കാണാൻ പുറപ്പെടുന്നു. താളം മുറുകുകയാണ്. അവർ അവനവനിലെ കടമ്പകൾ മറികടന്ന് ഒന്നായി മാറി ഒരേ താളത്തിൽ മുന്നേറുന്നതോടെ നാടകം അവസാനിക്കുന്നു. ഇതാണ് അവനവൻ കടമ്പയിലെ രംഗങ്ങൾ. കാവാലം നാരായണ പണിക്കരുടെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകം തന്നെയാണ് ഈ അവനവൻ കടമ്പ. നാടകവും നാടകവിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. തിരശ്ശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്കൊത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ಹೋಯ್.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീത യാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഡോളേഴ്സ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
9: റേഡിയോ സാന്ത്വനം 90.4 FM, കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
10: വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും തുടർന്ന് കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഒരു ശക്തമായ ജീവിതം, ഭദ്രമായ ജീവിതം, മാതൃകാപരമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത 3 IAS IPS ഉദ്യോഗസ്ഥരുടെ കഥകളാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ പറയുന്നത്. MG രാജമാണിക്യം IAS ആണ് ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക്. ചില ജീവിതങ്ങൾ ഒരു പുസ്തകം പോലെയാണ്, വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണു നിറയ്ക്കുകയും ഒപ്പം മനസ്സിന് വല്ലാത്തൊരു ഊർജം പകരുകയും ചെയ്യും. ടോണി ചിറ്റേറ്റുകളം എഡിറ്റ് ചെയ്ത് ഒലിവ് ബുക്സ് പുറത്തിറക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം ഇത്തരത്തിൽ കണ്ണീരിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വലിയ നേർക്കാഴ്ചയാണ്. മധുരയിലെ അനുപാനടി ഗ്രാമത്തിൽ 8

ടി വീതിയും 12 അടി നീളവുമുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു രാജമാണിക്യത്തിന്റെ ബാല്യ കൗമാരങ്ങൾ. അച്ഛൻ ഗുരുസ്വാമിക്ക് കോവിൽ വേലയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ 5 അംഗ കുടുംബം പുലരുക മഹാകഷ്ടമായിരുന്നു. 5 രൂപ പ്രതിമാസ ഫീസ് അടയ്ക്കാനില്ലാതെ എത്രയോ തവണ കുഞ്ഞു രാജമാണിക്യം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി എവിടുന്നൊക്കെയോ നുള്ളിയൊപ്പിച്ച കാശുമായി അമ്മ പഞ്ചവർണം സ്കൂളിൽ പാഞ്ഞെത്തുന്നത്. ഒരു ലോട്ടറി അടിച്ച ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറുകളും അമ്മ ആ കയ്യിൽ വെച്ചു കൊടുക്കുമായിരുന്നു. കേടുള്ള പച്ചക്കറികളിൽ നിന്ന് അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ചു വാങ്ങി ആ അമ്മ 5 വയറുകൾ നിറച്ചു. തമിഴ്നാട്ടിലെ സ്കൂൾ ഉച്ചഭക്ഷണമായ സത്യനവ് ചോറിലെ നാറ്റം കാരണം പലപ്പോഴും കഴിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും മട്ട ഊരുക എന്ന അച്ചാറും കൂട്ടി വിശപ്പടക്കിയ ഒരു ഭൂതകാലം രാജമാണിക്യത്തിനുണ്ടായിരുന്നു. കഠിനമായ പട്ടിണിക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് സ്വർണ്ണ മെഡലോടെ ME പാസായ രാജമാണിക്യത്തിന് പ്രതിവർഷം 800,000 രൂപ ശമ്പളത്തിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. എന്നാൽ സാക്ഷരതാ പ്രവർത്തനത്തിനിടയിൽ വിരുദുനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കരിപുരണ്ട വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അനീതികൾക്കെതിരെ പോരാടാൻ ഒരു കളക്ടറാകണം എന്ന ചിന്തയോടെ ലക്ഷങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് ഇറങ്ങിത്തിരിച്ചു. "നീ പോയി പഠിക്കെ, വിരമിച്ചാലും ഞാൻ വേറെ കോവിലിൽ വേല ചെയ്യാം" എന്ന് പറഞ്ഞ് അച്ഛനും പപ്പടം പരത്തിയും വിളക്കുതിരികൾ ഉണ്ടാക്കിയും അമ്മയും ആ സ്വപ്നത്തിന് കാവലിരുന്നു. ഡൽഹിയിലെ കഠിനമായ പഠനകാലത്ത് ചായക്കടക്കാരൻ രാമുഭായി ചായ സൗജന്യമായി നൽകിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ നീതു സിംഗും വീട്ടുടമ രഘുബീർ സിംഗും ഫീസും വാടകയും കുറച്ചു നൽകിയും അദ്ദേഹത്തെ സഹായിച്ചു. എങ്കിലും ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അൾസർ ബാധിച്ച രാജമാണിക്യം എന്ന യുവാവിന് താങ്ങായി മാറിയത് എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സുഹൃത്തുക്കളായ വൈത്തിയും മുരളീകൃഷ്ണനും സെന്തിൽ പാണ്ഡിയും ധനപാലനുമായിരുന്നു. അവർ മാസത്തിൽ അയച്ചു കൊടുത്ത 500 രൂപ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് 2 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. തോൽവികളിൽ തളരാതെ "പങ്കാളി പോയിപ്പാടിയിടാ" എന്ന് പറഞ്ഞ് അവർ നൽകിയ ഊർജമാണ് 3-ാം ശ്രമത്തിൽ അദ്ദേഹത്തെ IAS എന്ന സ്വപ്ന നേട്ടത്തിൽ എത്തിച്ചത്. ജന്മം കൊണ്ട് തമിഴനെങ്കിലും ഇന്ന് അദ്ദേഹം കർമ്മം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ മാണിക്യം തന്നെയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ആ ജീവിത വഴികളും അതിലെ കടപ്പാടുകളുടെ കഥകളും ഇന്നും ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KSEB പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ഗാനമാണ്. ഈ ഗാനം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രസക്തിയുള്ളത് ഇതിന്റെ രചയിതാവായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ധ്യാന ഗുരുവും മലയാള ക്രൈസ്തവ ഭക്തി ഗാന രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ആ അതിമനോഹരമായ ഗാനം, അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സണ്ണി സ്റ്റീഫനാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ പ്രഗത്ഭയായിട്ടുള്ള ഗായിക രാധിക തിലകും.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ പി വിജയൻ IAS ആണ്. അദ്ദേഹത്തിനും ഒരു കാലത്ത് കഠിനമായ പരിശ്രമത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കഥകൾ പറയാനുണ്ട്. കല്ലു ചെത്തിയ കൈകളാണ് അദ്ദേഹത്തിൻ്റെത്. പുത്തൂർ മഠം ഗ്രാമത്തിലെ പ്രഭാതങ്ങൾക്കൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. കല്ലിൽ ഉളി പതിക്കുന്ന ശബ്ദം, വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുന്ന ശബ്ദം, ജീവിതത്തോട് പൊരുതുന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളികളുടെ ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലായിരുന്നു 15-കാരനായ വിജയനും തൻ്റെ വിധിയോട് മല്ലിടുന്നത്. വിജയന്റെ

കൂട്ടുകാർ പത്താം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കല്ല് ചെത്തുകയായിരുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ വിജയൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ പേനയുണ്ടായിരുന്നു. വിജയൻ്റെ കൈകളിൽ ഉളിയും ചുറ്റികയും. ജീവിതം ചില മനുഷ്യരെ പൂക്കളിലൂടെ നടത്തും, ചിലരെ മുള്ളുകളിലൂടെ. പി വിജയൻ എന്ന ബാലനെ ജീവിതം നടത്തിയത് പാറക്കല്ലുകളിലൂടെയായിരുന്നു. എന്നാൽ ആ കല്ലുകൾ അവൻ്റെ വഴിയിലെ തടസ്സങ്ങളായിരുന്നില്ല, അവൻ കയറിപ്പോകേണ്ട പടവുകളായിരുന്നു. മണ്ണും കല്ലും ചുമന്ന ആ കൈകൾ ഒരു നാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമുകളിലൊന്നായ IPS യൂണിഫോം ധരിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല, ഒരുപക്ഷേ പി വിജയൻ പോലും. പക്ഷേ ഒരു കാര്യം അവൻ അറിയാമായിരുന്നു, സാഹചര്യങ്ങൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് അവനെ നിർവചിക്കുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വഴികളിലൂടെ നടന്ന ആ ബാലൻ ഒടുവിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പടവുകൾ കയറി, പിന്നെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്താൻ അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷനും സ്കൂൾ ക്ലാസ് മുറിയും തമ്മിലുള്ള അകലം കുറച്ച ആ ആശയം പിന്നീട് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി. പുണ്യം പൂങ്കാവനം പദ്ധതി ശ്രീ പി വിജയന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു. ശബരിമലയുടെ കാടുകളെ പ്ലാസ്റ്റിക്കിന്റെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കും ുള്ള ശ്രമം, ഭക്തിയും പ്രകൃതി സംരക്ഷണവും കൈകോർക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രശംസ പോലും നേടി. എല്ലാ വിജയകഥകൾക്കും ഒരു ഇരുണ്ട അധ്യായമുണ്ടാകും. ശ്രീ പി വിജയന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അധ്യായം വന്നു. ആരോപണങ്ങൾ ഉയർന്നു, വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, ഒടുവിൽ സസ്പെൻഷനും. പലരും അവിടെ അവസാനിച്ചേനെ, പലരും വിധിയെ കുറ്റപ്പെടുത്തി തകർന്നുപോയനെ. പക്ഷേ പുത്തൂർ മഠത്തെ ആ ബാലൻ തകരാൻ പഠിച്ചിരുന്നില്ല. കല്ല് ചിത്തിയവന് കഷ്ടപ്പാടുകൾ പുതിയ ല്ലായിരുന്നു. അവൻ കാത്തിരുന്നു സത്യത്തിനായി, നീതിക്കായി, സമയത്തിനായി. ഒടുവിൽ പൊടിയടങ്ങിയപ്പോൾ സത്യം തെളിഞ്ഞു. ആരോപണങ്ങളുടെ നിഴലുകൾ മാറി. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ചരിത്രം ഒരു വിചിത്രമായ വൃത്തം പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ സസ്പെൻഷനിലേക്ക് നയിച്ച അധികാര വഴികളുടെ നടുവിൽ നിന്നിരുന്ന അതേ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകളിലൊന്നായ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP എന്ന സ്ഥാനത്തേക്ക് പി വിജയൻ എത്തുന്നു. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇതൊരു ജീവിതത്തിന്റെ വിജയമാണ്. കല്ലു ചെത്തിയ കൈകൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തെക്കാൾ ശക്തമാണെന്ന തെളിവാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തകർക്കാനല്ല, രൂപപ്പെടുത്താനാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. പുത്തൂർ മഠത്തിലെ ആ 15-കാരൻ ഇന്ന് കേരള പോലീസിന്റെ അമരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ യുവാവിനോടും ഒരേ ഒരു കാര്യം പറയുന്നു. വഴിയില്ലെന്ന് തോന്നുന്നിടത്തും നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു നാൾ ആ വഴിയെ ചരിത്രം എന്ന് വിളിക്കും. കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. ഇന്ന് ചരിത്രം അവൻ്റെ പേര് എഴുതുകയാണ്. പി വിജയൻ, IPS, ADGP. അടുത്തായി നാം കേൾക്കാൻ പോകുന്ന ഗാനം ദക്ഷിണ കാശിയാം കുട്ടിയൂർ വാണിടും എന്ന മനോഹരമായ ഭക്തിഗാനമാണ്. നാം സ്ഥിരമായി കേൾക്കുന്ന പല ഗാനങ്ങളും അത്ര പ്രശസ്തരല്ലാത്ത ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അത്രയധികം പ്രശസ്തനൊന്നുമല്ലാത്ത ശ്രീ PC അരവിന്ദനാണ്. അതേപോലെ തന്നെ വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്ന മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നതും PC അരവിന്ദനാണ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ TS രാധാകൃഷ്ണജിയാണ്. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറിയായ ശ്രീ ബി അബ്ദുൾ നാസർ IAS ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണ്. അനാഥത്വത്തോടും കടും ദാരിദ്ര്യത്തോടും പൊരുതിക്കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിൻ്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന കഥ പ്രചോദനാത്മകമാണ്. അബ്ദുൾ നാസറിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഇതോടെ അമ്മയും 6 കുട്ടികളുമടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മക്കളെ വളർത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ അമ്മ മക്കളെ തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം 13 വർഷത്തോളം അവിടെയാണ് വളർന്നത്. പഠന ചെലവുകൾക്കായി 10-ാം വയസ്സിൽ ഹോട്ടലുകളിൽ ക്ലീനറായും സപ്ലയറായും അദ്ദേഹം ജോലി നോക്കി. പിന്നീട് പത്രവിതരണം, ട്യൂഷൻ ക്ലാസുകൾ, STD ബൂത്ത് ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അബ്ദുൾ നാസറിന് 10 വയസ്സുള്ളപ്പോൾ അന്നത്തെ തലശ്ശേരി സബ് കളക്ടറും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായി അമിതാഭ് കാന്ത് അനാഥാലയം സന്ദർശിച്ചു. ആ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളക്ടറാകണം എന്ന വലിയ സ്വപ്നം വിതച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പിന്നീട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1994 കേരള ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തു. 2006 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഡെപ്യൂട്ടി കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2015 അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി സർക്കാർ തിരഞ്ഞെടുത്തു. UPSC പരീക്ഷ നേരിട്ട് എഴുതിയില്ലെങ്കിലും സംസ്ഥാന സിവിൽ സർവീസിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് മുൻനിർത്തി 2017 അദ്ദേഹത്തിന് IAS പദവി ലഭിച്ചു. IAS ലഭിച്ച ശേഷം കേരള സർക്കാരിന്റെ ഹൗസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. 2019 അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു.

ഭരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം ജനകീയനായ ഒരു കളക്ടർ എന്ന പേരെടുത്തു. നമ്മുടെ യഥാർത്ഥ യജമാനന്മാർ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്നും സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. ജൂലൈ 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ ശീർഷകം. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ V.D. സതീശനാണ്. നിറ കണ്ണുകളോടെ അല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുസ്തകത്തിന്റെ ലഘു നിരൂപണം തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നടത്തി. അബ്ദുൾ നാസർ അമ്മയെപ്പറ്റി എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ അമ്മയെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജൂലൈ 1 എന്ന ദിവസത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വാപ്പയുടെ തലയണക്കടിയിൽ നിന്ന് 15 പൈസ എടുത്തുകൊണ്ടുപോയ ദിവസം വാപ്പ മരിച്ചു എന്നറിയാതെയാണ് പൈസ എടുത്തത്. പിന്നീട് 44 വർഷത്തിന് ശേഷം ഒരു ജൂലൈ 1 തന്നെയാണ് അബ്ദുൾ നാസർ കളക്ടറായി ചുമതലയേറ്റത്. അനാഥമായ ബാല്യത്തിന്റെ സങ്കടങ്ങൾക്കിടയിലും തന്റെ ഇച്ഛാശക്തി വളരണമെന്ന മോഹം അദ്ദേഹം സൂക്ഷിച്ചു. ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്കാണ് വായിക്കാൻ കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അബ്ദുൾ നാസറിനെ പോലെയുള്ളവർ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നവരാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് തോന്നിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. പുസ്തകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കിഞ്ചന വർത്തമാനത്തിൽ നിന്നും കേൾക്കാൻ പോകുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1000 കാതം അകലെയാണെങ്കിലും എന്നതാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് K.H. ഖാൻ സാഹിബാണ്. സംഗീത സംവിധാനം M.K. അർജുനൻ. P.ഗോപികുമാർ സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. അടൂർ ഭാസി, ബഹദൂർ, യേശുദാസ്, ഉമ്മർ, സോമൻ, വിധുബാല തുടങ്ങിയവരാണ് ഹർഷ ബാഷ്പത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong

0: റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ടി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ശാസ്താംകോട്ട മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ ആനി ജൂല തോമസ്. മണ്ഡലത്തിൽ നിന്ന് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഉല്ലാസ് കോവൂർ MLA സാന്നിധ്യത്തിൽ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെ സിവിൽ സ്റ്റേഷൻ പരിസരത്തുള്ള അധിക മണ്ണ് നീക്കാനായി ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കൂടാതെ ശാസ്താംകോട്ട കായൽ സംരക്ഷണം, ഇക്കോ ടൂറിസം പദ്ധതി, മൂഴിബണ്ട് റോഡ് പദ്ധതി എന്നിവയ്ക്കായി റവന്യൂ ഇറിഗേഷൻ വകുപ്പുകളുടെ യോഗം ചേരാനും തീരുമാനിച്ചു. ചടങ്ങിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തീരപ്രദേശത്ത് 8 August മണിക്കൂറിൽ 65 km വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കലക്ടർ

ആനി ജൂല തോമസ് അറിയിച്ചു. ഓഗസ്റ്റ് 8 വരെ കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും മത്സ്യബന്ധനത്തിന് പ്രതികൂലമാണ്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ ഉയർന്നേക്കാമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ കാലാവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ചീഫ് വെറ്റിനറി ഓഫീസറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും കൺട്രോൾ റൂം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കും. വിശദവിവരങ്ങൾക്ക് 0474279706 നമ്പർ ഒരിക്കൽ കൂടി 0474279706. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓട നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ ആനി ജൂല തോമസ്. വിവിധ പ്രവൃത്തികൾ വിലയിരുത്താൻ BB ഗോപകുമാർ MLA സാന്നിധ്യത്തിൽ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെ ഉദ്യോഗസ്ഥ ഏകോപനം കൃത്യതയോടെ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. ചടങ്ങിൽ ദേശീയപാത പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. ജില്ലാ കലക്ടർ ആനി ജൂല തോമസ് സെന്റ് ലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും എല്ലാം സാമൂഹിക നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി സി ഷൈൻദേവ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഷീബ ആന്റണി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിർവാഹക സമിതി അംഗങ്ങളായ കരവൂർ എൽ വർഗീസ്, ആർ മനോജ്, സ്കൂൾ പ്രിൻസിപ്പൽ ക്രിസ്റ്റഫർ, ഹെഡ്മാസ്റ്റർ ബെർണാർഡ് കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. മൈ ഭാരത് കേന്ദ്ര ജില്ലാ ഓഫീസിന്റെ ഏകോപനത്തോടെ നടത്തുന്ന വിവിധ പരിപാടികളുടെ ആസൂത്രണത്തിന് യോഗം ചേർന്നു. യുവാക്കൾക്ക് പ്രായോഗിക തൊഴിൽ പരിശീലനം നൽകുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം, വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് സ്കോളർഷിപ്പ്, ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പരിശീലനം നൽകുന്ന സെമി കണ്ടക്ടർ ട്രെയിനിംഗ്, PM ഇന്റേൺഷിപ്പ് തുടങ്ങിയ പദ്ധതികളിൽ യുവജന വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ADM, NSS, NCC പ്രോഗ്രാം ഓഫീസർമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷിക്കാം. SSLC, THSLC പരീക്ഷകളിൽ 75 കൂടുതൽ പോയിന്റ് നേടിയവരായിരിക്കണം. SSC, ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 70 പോയിന്റ് മതിയാകും. +2 VHSSC പരീക്ഷകളിൽ 85% മാർക്കിൽ കുറയാതെ പരീക്ഷ വിജയിച്ചവരായിരിക്കണം. SSC, ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 80% മാർക്ക് മതിയാകും. അപേക്ഷാ ഫോം www.agriworkersfund.org ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് 0474276683 നമ്പർ ഒരിക്കൽ കൂടി 97468223296. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചു. പ്രാദേശിക വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങൾ

0: വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്.

നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848588875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെ

പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ്.

0: മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
5: സരളവാക്യാനി പശ്യാമഹ, ഏകവചനവാക്യാനി, സരളമായ ഏകവചനവാക്യങ്ങൾ ശ്രദ്ധിക്കാം. അധികാരി ശിബിരം ദൃഷ്ടും ആഗതവാൻ, മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു. അധികാരി ശിബിരം ദ്രഷ്ടും ആഗതവാൻ, മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു. മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു. അധികാരി ശിബിരം ദ്രഷ്ടും ആഗതവാൻ. സംഘടനാമന്ത്രി ദിനേശ മഹോദയ ശ്വഹ ആഗമിഷ്യതി. സംഘടനാമന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും. സംഘടനാമന്ത്രി ദിനേശ മഹോദയ ശ്വഹ ആഗമിഷ്യതി. സംഘടനാമന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും. സംഘടനാമന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും. സംഘടനാമന്ത്രി ദിനേശ് മഹോദയ ശ്വഹ ആഗമിഷ്യതി. കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി. കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്. കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി. കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്. കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്. കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി. കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥം അസ്തി. കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങൾ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥമസ്തി. കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങളുടെ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങളുടെ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥമസ്തി. ഛാത്രാഹ വിദ്യാലയ സഭാമണ്ഡപേ ഉപവിശന്തി. കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാലയ സഭാമണ്ഡപത്തിൽ ഇരിക്കുന്നു. ഛാത്രാഹ വിദ്യാലയ സഭാമണ്ഡപേ ഉപവിശന്തി. കുട്ടികൾ വിദ്യാലയ സഭാമണ്ഡപത്തിൽ ഇരിക്കുന്നു. മഹിളാഹ ക്രീഡാംഗണെ യോഗാസനം കുർവന്തി. മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു. മഹിളാഹ ബഹുവചനമാണ് ഇവിടെ. മഹിളാഹ ക്രീഡാംഗണെ യോഗാസനം കുർവന്തി. മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു. മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു. മഹിളാഹ ക്രീഡാംഗണെ യോഗാസനം കുർവന്തി. കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി. കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരതമാതാവിനെ അലങ്കാരം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുക്കുന്നു. കാര്യകർത്രയ

0: ഭാരത മാതുഹു അലങ്കാരം കുറുവന്തി. കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരത മാതാവിനെ അലങ്കാരം ചെയ്യുന്നു. കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരത മാതാവിനെ ഒരുക്കുന്നു. കാര്യകർത്രയ ഭാരത മാതുഹു അലങ്കാരം കുറുവന്തി. പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി. പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു. പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി. പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു. പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു. പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി. ഭവന്തഃ ഗണശഃ പരിവേഷയന്തു അദ്യ. നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ. ഭവന്തഃ ഗണശഃ പരിവേഷയന്തു അദ്യ. നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ. നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ. ഭവന്തഃ ഗണശഃ പരിവേഷയന്തു അദ്യ. ഭവത്യഃ നൃത്യം ജാനന്തി വാ. നിങ്ങൾ മഹിളകൾ, ഇവിടെ ഭവന്തഃ നേരത്തെ പറഞ്ഞു, ഇവിടെ ഭവത്യഃ മഹിളകളെ കുറിച്ചാണ്. ഭവത്യഃ നൃത്യം ജാനന്തി വാ. മഹിളകൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഃ നൃത്യം ജാനന്തി വാ. മഹിളകൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഃ നൃത്യം ജാനന്തി വാ. നിങ്ങൾക്ക് നൃത്തം അറിയുമോ? നിങ്ങൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഃ നൃത്യം ജാനന്തി വാ. മധുരം സംസ്കൃതം പ്രതി ശനിവാരേ ഏവം രവിവാരേ. മധുരം സംസ്കൃതം എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും. ശനിവാസരെ സായം പാതോന സപ്തവാദനെ. ശനിയാഴ്ച വൈകുന്നേരം 6:45. രവിവാരേ പ്രാതക്കാലേ 5:05 സാർദ്ധ സപ്തവാദനെ. ഞായറാഴ്ച രാവിലെ 7:35. സർവേഷാം സ്വാഗതം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
5: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും.

0: സഹായിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 7. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതും ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യയുടെ ഗുരുജിയായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ചരമദിനവുമൊക്കെ ഒരു ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 7. ഇന്ന് ദേശീയ കൈത്തറി ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള കൈത്തറി വ്യവസായത്തെയും അതിന്റെ നെയ്ത്തുകാരെയും ബഹുമാനിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ടാൻസാനിയയിലെ ദാർ എസ് സലാം, കെനിയയിലെ നീറോബി എന്നിവിടങ്ങളിൽ അമേരിക്കൻ എംബസികൾക്ക് നേരെ ബോംബാക്രമണം നടന്നത് 1998 ഇന്നേ ദിവസമായിരുന്നു. സംഭവത്തിൽ 224 പേർ മരിക്കുകയും 4,500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7. ഇത് ബ്രിട്ടീഷ് ചരക്കുകൾ ബഹിഷ്കരിക്കുന്നതിനായിരുന്നു പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 7 ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഔപചാരികമായി ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് ഏറ്റെടുത്തത്. 3 ലോകത്തിലെ അമേച്ചർ ബില്ല്യാർഡ്സ് ചാമ്പ്യൻ ആകുന്ന 3rd ഇന്ത്യക്കാരനായത് 1985 ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചത്.

0: 2008 ബീജിംഗിൽ സ്വർണം നേടിയ അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം ഇതുവരെ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റും ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായി അദ്ദേഹം മാറി. ഓഗസ്റ്റ് 7 ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഷേക്സ്പിയർ നാടകമായ മാക്ബത്തിന്റെ ആദ്യ പരസ്യ പ്രദർശനം നടന്നത് 1606 ഓഗസ്റ്റ് 7. സൗത്ത് സിറ്റിയ അക്ബാൻസിയ പ്രദേശങ്ങളുടെ പേരിൽ റഷ്യ ജോർജിയ യുദ്ധം നടന്നത് 2008 ഓഗസ്റ്റ് 7. റഷ്യ വിജയം നേടി വിവാദ പ്രദേശം കയ്യിലാക്കി. ഇന്ത്യയുടെ ഗുരുജിയായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചരമദിനമാണ് ഇന്ന്. 1941 ഓഗസ്റ്റ് 7 അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ജനസേവ കേന്ദ്രം

0: വിവരങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു.

0: തിരക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒരുപെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
2: ഇറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്തെ ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂരിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
0: കണ്ണൂർ താവൂരിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താവൂർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽ ക്ഷോഭത്തിൽ പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമൊരുക്കണമെന്ന് KCBC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ OP ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം.

0: കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ.
1: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ 3 ഇടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിൽ ഉണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
0: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കെ എസ് ഇ ബി ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയെ അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക മുലയൂട്ടൽ വാരാചരണം തയ്യാറാക്കിയത് ശ്രീലത വി എസ്. മാധ്യമപ്രവർത്തക. അവതരണം ആമിന നജുമ. അമ്മയുടെ ഗർഭകാലത്തെ ചിന്തകളും അനുഭവങ്ങളും പോലും ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കാറുണ്ട്. എന്നാൽ അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഒരു ജന്മം മുഴുവൻ അടർത്തി മാറ്റാൻ പറ്റാത്ത ആത്മബന്ധം കുഞ്ഞിനും അമ്മയ്ക്കുമിടയിൽ ഉണ്ടാകുന്നു. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന് കവി പറഞ്ഞതിൽ അമ്മയുടെ വാത്സല്യമാകുന്ന പാൽ എന്നും അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഓരോ കുഞ്ഞും നുകരുന്ന ഗുണങ്ങളെന്നും അർത്ഥം കൽപ്പിക്കാം. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ അവകാശവും ഏറ്റവും മികച്ച ഭക്ഷണവുമാണ്. ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഔഷധമാണ് അമൃതാണ് മുലപ്പാൽ.
4: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: തിരുവനന്തപുരം 6,800, പുനലൂർ 5,500. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സ്നേഹം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 12th ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 35 ലക്ഷത്തിലധികം ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 25 ലക്ഷത്തോളം പേർ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: हमारे हथकथा सेक्टर में भारत की रूरल प्रीमियम इकोनॉमी का सबसे सुंदर और मानवीय उदाहरण बनने की संभावनाएं बलवती हुई. महत्वपूर्ण हैंडलूम क्लस्टर्स को आधुनिक प्रौद्योगिकी और सामूहिक प्रशिक्षण विधियों से जोड़ा जा रहा है. बुनकरों की आय बढ़ाने के लिए अनेक पारदर्शी उपाय सरकार ने हाथ में लिए है. बुनाकरों को उनकी मेहनत का पूरा लाभ सीधे मिलने के रास्ते खुले हैं.
1: ചടങ്ങിൽ 2025 സന്ത് കബീർ കൈത്തറി അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിച്ചു. കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 4 സ്മാരക തപാൽ സ്റ്റാമ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th

0: വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികാംഗങ്ങളുടെയും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുകയാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളുടെ ഫലമായി ട്രെയിനുകൾ പാളം തെറ്റുന്നതുൾപ്പെടെയുള്ള അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. രണ്ടാം ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അമേരിക്കയടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടുകളുടെ വരവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ശ്രീ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി.
1: जहाँ तक भारत के अपने विधायी मामलों का सवाल है, ये हमारी अंदरूनी मामला है जिसपे हमारी संसद उस पर निर्णय लेती है. मैं आपको ये भी बताना चाहता हूँ कि दुनिया में कई एक ऐसे राष्ट्र हैं जिसमें अमेरिका भी शामिल है, जो विदेशी कोष को, विदेशी फंड्स को विनियमित करते हैं.
0: ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താസമ്മേളനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് ജയ്സ്വാൾ ആവർത്തിച്ചു. പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് സംസാരിച്ച വിദേശകാര്യ വക്താവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തതായി പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നാണ് കോൾ വന്നതെന്നും ഇന്ത്യയ്ക്ക് ആ രാജ്യവുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2015 ഓഗസ്റ്റ് 7-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി IIT 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IIT സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: ജില്ലയിൽ പ്രൊഫഷണൽ കോളേജിൽ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് താലൂക്കിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്.

വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും മഴ പെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിന് ഇടയാക്കി. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ആയി ഉയർന്നു. 15 ജില്ലകളിലായി

0: ആസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ അഷ്മിതയും രക്ഷിതയും തമ്മിൽ ഏറ്റുമുട്ടും. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ SS-നെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KCB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട്
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

0: പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഒട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ബാങ്കിലോട്ട് ബാങ്കിലോട്ട് വിളിക്കും, അങ്ങനെങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. അതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമുണ്ടാവും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: பை பை கேள்கு. ரேடியோ சாந்தனம் 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചു കൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാലിന്റെ കഥ കേട്ടാലോ? പണ്ട് പണ്ട് നടന്ന ഒരു കഥയാണിത്. അന്ന് മൃഗരാജാവായ സിംഹത്തിനൊഴിച്ച് മറ്റൊരു മൃഗത്തിനും വാലില്ലായിരുന്നു. വാലില്ലാത്തത് കാരണം അവർക്കെല്ലാവർക്കും വളരെ ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം സിംഹമൃഗങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തി. മൃഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെ കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്തു. യോഗം അവസാനിക്കാറായപ്പോൾ കുറുക്കൻ എണീറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഒരു പരാതി അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങ് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. വാലില്ലാത്തതിനാൽ ഞങ്ങളെല്ലാം ദുഃഖിതരാണ്. അങ്ങയെപ്പോലെ ഞങ്ങൾക്കും വാല് വേണം. മൃഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് സിംഹത്തിന് തോന്നി. സിംഹം പറഞ്ഞു, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരാതി ന്യായമാണ്. ഞാൻ ഇതിന് പരിഹാരമുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വച്ച് നിങ്ങൾക്ക് വാലുകൾ ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട വാലുകൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. സമ്മേളനം അവസാനിപ്പിച്ചു. മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കുറുക്കന്റെ സുഹൃത്തായ കരടിച്ചേട്ടൻ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല. രാജാവിന്റെ തീരുമാനം കരടിച്ചേട്ടനെ കൂടി അറിയിക്കാമെന്ന് കുറുക്കൻ തീരുമാനിച്ചു. പക്ഷേ കരടി വീട്ടിലില്ലായിരുന്നു. നിരാശനായി മടങ്ങി വരുമ്പോൾ ആൽവൃക്ഷത്തിലെ തേൻകൂട്ടിൽ നിന്നും കരടി തേൻ നക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത് കുറുക്കൻ കണ്ടു. കുറുക്കൻ പറഞ്ഞു, കരടി ചേട്ടാ, ചേട്ടൻ അറിഞ്ഞോ, നമ്മുടെ രാജാവ് ഞായറാഴ്ച നമുക്കെല്ലാം വാല് വിതരണം ചെയ്യാൻ പോകുന്നു. രാവിലെ 10 മണിക്കാണ്. സമയത്തിന് തന്നെ വന്ന് നല്ല വാല് തിരഞ്ഞെടുക്കണം കേട്ടോ. എനിക്ക് നിൽക്കാൻ സമയമില്ല, മറന്നു പോകാതെ വരണേ ചേട്ടാ. ഞായറാഴ്ച എത്തി. ഇന്നാണ് വാൽ വിതരണ മഹോത്സവം. മൃഗങ്ങളെല്ലാം സമ്മേളനത്തിലേക്ക് പോകാൻ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി. കരടിയും അതിരാവിലെ തന്നെ ഇറങ്ങി തിരിച്ചു. വഴിയിൽ ഒരു വൃക്ഷത്തിൽ തേനീച്ച കൂട് കൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കരടിയുടെ വായിൽ വെള്ളം ഊറി. തേൻ കിട്ടിയാൽ കരടി എല്ലാം മറക്കും. കരടി വിചാരിച്ചു, സമ്മേളനം തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ, ആദ്യം കുറെ തേൻ കുടിക്കാം. കരടി വൃക്ഷത്തിലേക്ക് ചാടിക്കയറി തേൻ മുത്തി മുത്തി കുടിച്ചു. സമയം പോയതറിഞ്ഞില്ല. തേൻ കുടിച്ചു കുടിച്ച് വയറങ്ങനെ വീർത്തു. വല്ലാത്ത ക്ഷീണം തോന്നി. വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച കരടി അറിയാതെ ഉറങ്ങിപ്പോയി. സമ്മേളനം കൃത്യസമയത്ത് തന്നെ തുടങ്ങി. കുറുക്കൻ മുൻനിരയിൽ ഒന്നാമത് തന്നെ സ്ഥാനം പിടിച്ചു. ആദ്യം കുറുക്കനെ തന്നെ സിംഹം വിളിച്ചു. കുറുക്കൻ നല്ല മുടിയുള്ള മിനുസമുള്ള ഒരു വാൽ തിരഞ്ഞെടുത്തു. എല്ലാ മൃഗങ്ങളും അവരവർക്ക് ഇഷ്ടപ്പെട്ട വാലുകൾ തിരഞ്ഞെടുത്തു. എല്ലാ മൃഗങ്ങളും വാലുള്ളവരായി. അവർ

0: സന്തോഷത്തോടെ താവളത്തിലേക്ക് മടങ്ങി. സമയം നട്ടുച്ചയായി. നല്ല വെയിൽ. കരടി പതുക്കെ കണ്ണു തുറന്നു. വാലിന്റെ കാര്യം ഓർമ്മ വന്നു. അവൻ എണീറ്റ് ഓടി. സമ്മേളന സ്ഥലത്തെത്തിയപ്പോൾ എല്ലാം ശൂന്യമായിരിക്കുന്നു. മൃഗരാജാവായ സിംഹം മാത്രം ഒരു മൂലക്കിരിക്കുന്നു. വാലിന്റെ പൊടി പോലും ഇല്ല. കരടി വിറുവിറുത്തുകൊണ്ട് നിരാശനായി മടങ്ങി. വഴിയിൽ വെച്ച് കുറുക്കനെ കണ്ടു. കരടിയെ കണ്ട ഉടൻ കുറുക്കൻ ചോദിച്ചു, കരടിച്ചേട്ടൻ എവിടെയായിരുന്നു? വാല് കിട്ടിയോ? എവിടെ നോക്കട്ടെ. എനിക്ക് വാലും കിട്ടിയില്ല, കീലും കിട്ടിയില്ല, കരടി അരിശത്തോടെ പറഞ്ഞു. ഇത് കണ്ടോ, കുറുക്കൻ തനിക്ക് കിട്ടിയ വാല് ചോദിച്ചു. രോമം കൊണ്ട് നിറഞ്ഞ പട്ടുപോലുള്ള വാല് കണ്ടപ്പോൾ കുറുക്കൻ അസൂയ തോന്നി. കരടി ആ വാൽ കുറുക്കന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. കുറുക്കൻ ആവട്ടെ വിട്ടുകൊടുത്തില്ല. വാലിന്റെ ചെറിയൊരു ഭാഗം കരടിക്ക് കിട്ടി. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് കുറുക്കൻ നെട്ടോട്ടം ഓടി. കിട്ടിയത് മതിയെന്ന് കരുതി ആ വാലിനെ കരടി പിറകിൽ കടുപ്പിച്ചു. വാലില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വാലെന്ന പേരിൽ അല്പമെങ്കിലും ഉണ്ടാകുകയാണല്ലോ. പക്ഷെ കരടിയുടെ വാലുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ആട്ടാൻ കഴിയാത്ത വാലുകൊണ്ട് എന്ത് പ്രയോജനം? ആടാത്ത വാലുകൊണ്ട് ഒരു ഈച്ചയെ എങ്കിലും ഓടിക്കാൻ കഴിയുമോ? മാത്രമല്ല ആ വാലുകൊണ്ട് കരടിയുടെ സൗന്ദര്യം വർദ്ധിച്ചതുമില്ല. കരടിയുടെ വാല് ചെറുതായിരിക്കുന്നതിന്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നും കരടിയെ കണ്ടാൽ കുറുക്കൻ പേടിച്ചോടും. എന്താ കാര്യം? തന്റെ മനോഹരമായ വാല് കരടി തട്ടിപ്പറിച്ചെടുക്കുമെന്നാണ് അവന്റെ പേടി. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഓടുന്നത്. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായില്ലേ? ഇനി വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഗ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓണിവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: Radio Santhanam 90.4 FM. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാലും ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്റ്റിലെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറർ ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങി. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ പക്ഷേ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നത്. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ ആർ സി ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത് അന്ന് മുതൽ 15 ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം. ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട് ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, നോ പ്രിവിറ്റി കോൺടാക്ട് എന്ന് പറയും. അപ്പം ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പൊ നിയമം പറയുന്നത് വിത്തിൻ 14 days ഓഫ് ദി ട്രാൻസ്ഫർ വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എന്റെ പേരിലോട്ട് ആർ സി ബുക്ക് മാറ്റി ഞാനാണ് ഓണർ, അതുകൊണ്ട് എന്റെ പേരിലേക്ക് പോളിസിയും മാറ്റിത്തരണമെന്ന് 15 രൂപ ഇപ്പൊ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിന്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകുന്ന.
0: സാർ ഇപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡും ഒക്കെ ഉണ്ടോ?
1: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്. 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസി ചെയ്യും. 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12 മുതൽ പോളിസി ഇല്ല. അപ്പൊ ഗ്രേസ് പീരീഡ് ഇല്ല. പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാണ്. മെഡി ക്ലെയിം പോളിസിസ്റ്റ് മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലന്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആവാൻ നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പൊ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. ദേർ ഈസ് നോ ഗ്രേസ് പീരീഡ് ഈവൻ ഫോർ എ സിംഗിൾ ഡേ.
0: സാർ, നമ്മൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
1: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണൽ പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നത്. ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ തടിതപ്പാൻ ശ്രമിക്കും, ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ? അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കോടതിയിൽ മോട്ടറൈസിംഗ് ലൈസൻസ് നിയമത്തിൽ കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ ഐ മീൻ ഇഞ്ചുറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അദ്ദേഹം ലീഗലൈസ്, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പറയാം ഈ ബഹുമാനപ്പെട്ട കോടതി 300,000 രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതുവരെ പൈസ തന്നില്ല. അതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും. ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർ അത് വില്ലേജ് ഓഫീസിൽ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം. കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്. അദ്ദേഹം കോടതിയുടെ അതിർത്തി നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ട് ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെൻറ്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കിയെടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി അല്ലെങ്കിൽ ഓണർ അപ്പീൽ പോയി, അപ്പീലിൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതി ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡൻറ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റീഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം. അറ്റാച്ച്മെൻറ്റിലൂടെ അറസ്റ്റിലൂടെ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റു മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
0: ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
1: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല. കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട് ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ

0: ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴയോ വിധിക്കുക. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുമുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ട അയാളുടെ ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സാക്ഷികൾ കോറി മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടറൈസിംഗ് ലൈസൻസ് ബോണ്ടിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതിയെ ശിക്ഷിക്കുന്നത് വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല, ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടറൈസിംഗ് ലൈസൻസ് നമ്മൾ നോക്കുന്നത് ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടും മതി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടനാട്ടിലെ കാവാലം എന്ന ഗ്രാമത്തിൽ ചാലയിൽ കുടുംബത്തിൽ ഗോദവർമ്മയുടെയും കുഞ്ഞുലക്ഷ്മി അമ്മയുടെയും മകനായി 1928 ഏപ്രിൽ 28-ന് ജനിച്ച കാവാലം

0: ഇരുപതിലേറെ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി കുമ്മാട്ടി, ചങ്കി ചങ്കരം തുടങ്ങി 5 നാടകങ്ങളും രചിച്ചു. ഭാസന്റേതുൾപ്പെടെ ഒട്ടനേകം നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മാധ്യമ വ്യായോഗം, കർണഭാരം, ഭൂതകാവ്യം തുടങ്ങി ചില പ്രസിദ്ധ സംസ്കൃത നാടകങ്ങളും അദ്ദേഹം വേദിയിൽ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച കർണഭാരം അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടു.
1: ആയിരത്തി 1978
0: ഭരതന്റെ രതിനിർവേദം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി ഗാനങ്ങൾ എഴുതുന്നത്.

കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി അല്ലേ, അതിൻ്റെ ചിത്രീകരണവും ഞാൻ ഓർക്കുന്നുണ്ട്. നന്നായിട്ട് ഭരതൻ ചിത്രീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഒരു കളിയിലൂടെ പോകുന്ന ഒരു വളരെ ആകർഷകമായ സന്ദർഭം. അത് ആദ്യമായിട്ട് ദേവരാജൻ മാസ്റ്ററുമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പാട്ട് എഴുതുന്ന ഒരു നിർവഹത്തിലാണ്. മദ്രാസിൽ പോയി അവിടെ വെച്ചായിരുന്നു, ചെന്നൈ വെച്ചായിരുന്നു. അത് അവിടെ വെച്ച് ഞാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഈ ഇവർ ഡയറക്ടറുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഈ പാട്ടിൻ്റെ ആശയങ്ങളൊക്കെ രൂപപ്പെട്ട് എഴുതുന്നത്. കഥ അല്ല, കഥ കേട്ട് ഇനി സന്ദർഭം അറിഞ്ഞതിന് ശേഷം പാട്ട് എഴുതിയിട്ട് ദേവരാജൻ മാഷുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി ഇതാദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ ഇതാണ് താളം എന്നുണ്ട്, ആ അത് പല്ലവിൽ. കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി പൂത്തിരി കത്തി ചിറക് മുളച്ചു പാറി നടന്നു, ഇതാണ് കാലം അല്ല ഇതാണ് താളം. അങ്ങനെ പറഞ്ഞു, ഓ ഈ താളം നമ്മുടെ ഒരു സ്വന്തമാണല്ലോ, നന്നായിരിക്കുന്നു

0: എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞ് പിറ്റേ ദിവസം പാട്ട് കേൾപ്പിച്ചു. ദേവരാജൻ്റെ അങ്ങനെ ഒരു ഇതുണ്ട്, ഈ സ്വാമിക്കുമുണ്ട്. വരികൾ കിട്ടിക്കഴിഞ്ഞാൽ വരികൾ സംഗീതത്തെ പിന്നെ പ്രേരകമാക്കുക, വരികളിലെ ആശയം. സാഹിത്യത്തിൽ ഒരു ഒരു താല്പര്യം എടുത്തിരുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
1: വാടകയ്ക്കൊരു ഹൃദയം, തമ്പ്, കുമ്മാട്ടി, പടയോട്ടം, ചില്ല്, സൂര്യൻ, വിട പറയും മുൻപേ, ആമ്പൽപ്പൂവ്, വേനൽ, സ്വത്ത്, പവിഴമുത്ത്, പെരുവഴി അമ്പലം, തമ്പുരാട്ടി തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനരചന നിർവഹിച്ചു. 60-ലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനങ്ങൾ എഴുതി. കേരള സാഹിത്യ അക്കാദമിയുടെ നിരവധി അവാർഡുകൾ, കേരള സംസ്ഥാന സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, മധ്യപ്രദേശ് സർക്കാരിൻ്റെ കാളിദാസ സമ്മാനം, നന്ദിഗർ നാഷണൽ അവാർഡ്, 1975 സംഗീത നാടക അക്കാദമിയുടെ ദേശീയ പുരസ്കാരം എന്നിങ്ങനെ നാടകരചനകൾക്കും കലാപ്രവർത്തനങ്ങൾക്കുമുള്ള നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2007 പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2009 വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയായും നാടക സങ്കേതങ്ങളായ തിരുവരങ്ങിന്റെയും സോപാനത്തിന്റെയും ഡയറക്ടറായും കാവാലം പ്രവർത്തിച്ചിട്ടുണ്ട്.

ആവാലത്തെയും പുളിങ്കുന്നിലെയും വിദ്യാലയങ്ങളിൽ നിന്നുള്ള പഠനം കഴിഞ്ഞ് കോട്ടയം CMS കോളേജ്, ആലപ്പുഴ SD കോളേജ്, മദ്രാസ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1955 മുതൽ വക്കീലായി ആലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 6 വർഷം അദ്ദേഹം അത് തുടർന്നു. അഭിഭാഷക വൃത്തിക്കൊപ്പം കുട്ടിക്കാലം മുതൽ തന്നോടൊപ്പമുള്ള കവിതാരചനയും നാടൻ കലകൾ, നാടകം തുടങ്ങിയവയിലെ പ്രവർത്തനങ്ങളും അദ്ദേഹം തുടർന്നു. 1961 കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയായി നിയമിതനായി തൃശൂരിലേക്ക് പ്രവർത്തന രംഗം മാറ്റിയതു മുതൽ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം അദ്ദേഹം ചെലവഴിച്ചു തുടങ്ങി.

തനത് നാടകവേദിയിലൂടെ നാടകത്തെ കൂടുതൽ ജനപ്രിയമാക്കുകയും ഒപ്പം നല്ല ഒരു പിടി ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ശ്രീ കാവാലം നാരായണ പണിക്കരെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് തിരശീലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാടൻ കലകളെ നാടകവുമായി സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ രീതി ജനശ്രദ്ധയെ ആകർഷിച്ചു.

ജി അരവിന്ദൻ സംവിധാനം ചെയ്ത അവനവൻ കടമ്പയായിരുന്നു ആദ്യത്തെ നാടകം. സാക്ഷി, കരിങ്കുട്ടി, ഒറ്റയാൻ, ദൈവത്താർ, കരിവേഷം, തെയ്യത്തെയ്യം തുടങ്ങി നിരവധി നാടകങ്ങൾ അദ്ദേഹം ചെയ്തു. ഇന്ത്യൻ നാടകത്തെ പ്രതിനിധീകരിച്ച് കാവാലത്തിന്റെ സോപാന തിയേറ്റർ ലോകം മുഴുവൻ നാടകം അവതരിപ്പിച്ചു. സംസ്കൃത നാടകമായ കർണഭാരത്തിൽ കർണനായി അരങ്ങിലെത്തിയത് മോഹൻലാൽ ആയിരുന്നു. അത് ശ്രദ്ധേയമായിരുന്നു. കേരള തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രചനകളാണ് അദ്ദേഹത്തിന്

കരിങ്കുട്ടി എന്ന കാവാലത്തിന്റെ നാടകം പറപ്പേടി എന്ന മിത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അദ്ദേഹം തന്നെ രചിച്ച കവിതയാണ് നാടകമാക്കി മാറ്റിയത്. ഫ്യൂഡലിസവും തൊട്ടുകൂടായ്മയും മുഖ്യ വിഷയമായ നാടകം വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഗ്രാമീണമായ ഒരന്തരീക്ഷമാണ് അദ്ദേഹത്തിന്റെ കൃതികളെ ചൂഴ്ന്നു നിൽക്കുന്നത്. നാടോടി സാഹിത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ മിത്ത്, പഴഞ്ചൊല്ല്, വക്രോത്തി, ഫലിതം, അനുഷ്ഠാനം എന്നിവ ഈ നാടകങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുന്നു. കഥാപാത്രങ്ങളുടെ പേരുകൾ, അവരുടെ സംഭാഷണം, സ്ഥലകാല സൂചനകൾ, രംഗോപകരണങ്ങൾ എന്നിവയിലെല്ലാം നാടോടി സംസ്കാരം നിറഞ്ഞു നിന്നു. രതിനിർവേദം, വാടകയ്ക്കൊരു ഹൃദയം, തമ്പ്, കുമ്മാട്ടി, തമ്പുരാട്ടി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചതും അദ്ദേഹമായിരുന്നു. ഉത്തരായനം, കാഞ്ചനസീത എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലെ പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം സിനിമാ ഗാനരചയിതാവാകുന്നത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ കാനനപ്പെണ്ണ് എന്ന ഗാനമാണ് ആദ്യമായി അദ്ദേഹം എഴുതിയത്.

പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞനും മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ കാവാലം ശ്രീകുമാർ കാവാലം നാരായണ പണിക്കരുടെ മകനാണ്. അദ്ദേഹത്തിന്റെ രാമായണ പാരായണം പ്രശസ്തമാണ്. ഒപ്പം കവിതകളും 1985 മുതൽ 2007 വരെ അദ്ദേഹം ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇനി നമുക്ക് കാവാലം നാരായണ പണിക്കരുടെ അവനവൻ കടമ്പ എന്ന നാടകത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. തനതായ ഒരു നാടകവേദിയെയും അതിന്റെ സാധ്യതകളെയും കുറിച്ചുള്ള അന്വേഷണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശക്തമായ നാടകമാണ് അവനവൻ കടമ്പ. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നാടോടി ദൃശ്യങ്ങളും ഉൾക്കൊണ്ട് ക്രിയാംശത്തെ വികസിപ്പിച്ച് ദൃശ്യാംശത്തിന് പ്രാധാന്യം നൽകി രചിച്ച ശ്രദ്ധേയമായ നാടകമാണിത്. ആധുനിക മലയാള നാടകവേദിക്ക് ശ്രദ്ധേയമായ വഴിത്തിരിവ് സൃഷ്ടിച്ച നാടകമെന്ന് നിരൂപകർ അഭിപ്രായപ്പെട്ട നാടകം കൂടിയാണിത്. ക്രിയാംശത്തിലും കഥാപാത്രങ്ങളുടെ അവതരണത്തിലും പൊതുവെ രചനാശില്പത്തിൽ ആകെ കൂടിയതും ഒരു നാടകത്തിന്റെ സമഗ്രത അവനവൻ കടമ്പയ്ക്ക് കൈവന്നിട്ടുണ്ടെന്ന് ഈ നാടകത്തിന്റെ ചർച്ചയിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു. നാടകത്തിലെ ബീജപ്രമേയം അവനവൻ കടമ്പ എന്നത് തന്നെയാണ്. ആ കടമ്പ കടക്കാനുള്ള വൈഷമ്യം ഒടുവിൽ തരണം ചെയ്യുന്ന രീതി, ഈ രണ്ട് ഘട്ടങ്ങളായി ബീജപ്രമേയത്തെ സംഭവ പരമ്പരകളിലൂടെ അല്ലെങ്കിലും സൂക്ഷ്മമായ ഒരു ഇതിവൃത്ത രേഖയിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി അഭിപ്രായപ്പെടുന്നു. കാട്ടുപരിഷകൾ, ആട്ടപ്പണ്ടാരങ്ങൾ, ഇരട്ടക്കണ്ണൻ പക്കി, ചിത്തിരപ്പിണ്ണ്, വടിവേലൻ, ദേശത്തുടയോൻ, സഹായി തുടങ്ങിയവരാണ് അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ. കാട്ടുപരിഷകൾ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട് ആട്ടപ്പണ്ടാരങ്ങളെ കൂക്കി വിളിക്കുന്നു. അവർ തമ്മിൽ കളിയാക്കലും പോർവിളിയും നടക്കുന്നു. എങ്കിലും പരസ്പരം താളം കൊട്ടിക്കൊടുക്കുകയും ആടിത്തിമർക്കുകയും ചെയ്യുന്നുണ്ട്. ആട്ടപ്പണ്ടാരങ്ങൾ വാലടിക്കാവിലേക്കുള്ള വഴി ചോദിച്ചു.

ഉപയോഗിക്കുകയും കാട്ടുപരിശകൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആട്ടപ്പണ്ടാരങ്ങൾ കട്ടും മോഷ്ടിച്ചും കാലം കഴിക്കുന്നവരാണെന്ന് കാട്ടുപരിശകൾ ആരോപിക്കുകയും ചെയ്യുന്നു. കാട്ടുപരിശകൾ ആട്ടപ്പണ്ടാരങ്ങളെ ആക്ഷേപിക്കുന്നു. ഉത്സവത്തിന് പോകുന്നത് പണം മോഷ്ടിക്കാനാണ് എന്നും കാട്ടുപരിശകൾ പറയുന്നു. ഉത്സവത്തിന് പോകണമെങ്കിൽ കടമ്പ കടക്കേണ്ടി വരുമെന്ന് അവിടെയുള്ള ഒരു വേലി ചൂണ്ടി കാട്ടുപരിശകൾ ആട്ടപ്പണ്ടാരങ്ങളോട് പറയുന്നു. ആ കടമ്പയാണെങ്കിൽ ആരും കാൽമറിഞ്ഞ് വീണു പോകുന്നതാണ്, ഏത് കേമന്റെയും ഏപ്പിളക്കി വിടുന്നതാണ്, എത്ര ഊക്കിൽ കാല് വെച്ചാലും തട്ടിയിടുന്നതാണ് അവനവൻ കടമ്പ. തുടർന്ന് അവർ ഒരു ശവത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നു. അത് ജീവിച്ചിരിക്കുന്ന ശവങ്ങളുടേതാണോ അതോ ചത്തുപോയ ശവങ്ങളുടേതാണോ എന്ന് അവർ സംശയിക്കുന്നു. തലയില്ലാത്ത ശവം ആ നാട്ടിലെ മൂർഖനായ വട്ടിപ്പണക്കാരൻ്റെതാണെന്ന് അവർ പറയുന്നു. അയാളെ കൊന്നത് എട്ടരക്കണ്ണൻ പക്കിയാണെന്നും ആർക്കും പക്ഷേ ആരുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ലെന്നും കാട്ടുപരിശ പറയുന്നു. അവിടെ എട്ടരക്കണ്ണൻ പക്കി പ്രത്യക്ഷപ്പെട്ട് കാട്ടുപരിശ നാലാമനോട് നീ പേടിക്കേണ്ട, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഈ എട്ടരക്കണ്ണൻ പക്കിയാണെന്നും ആര് വന്നാലും ഞാൻ കുറ്റമേറ്റോളാമെന്നും പറയുന്നു. എട്ടരക്കണ്ണൻ പക്കി ദേശത്തുടയവന്റെ മോൻ വടിവേലിനെ കുറിച്ച് പറയുന്നു. കാട്ടുപരിശ അതിന് മറുപടിയായി അയ്യോ ഞാനറിയും ദേശത്തുടയവനെ പോലെ തന്നെ നല്ലവൻ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നു. കാട്ടുപരിശയോട് പക്കി തനിക്ക് ശിഷ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതാണ് ഒന്നാം രംഗം. ഇനി രണ്ടാം രംഗം എങ്ങനെയെന്ന് നോക്കാം. കാട്ടുപരിശയും ചിത്തിരപ്പെണ്ണും പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. അവൾ നൃത്തം ചെയ്യുന്നു. അതിനിടയിൽ രക്തം പുരണ്ട ചോരപ്പൂങ്കത്തി കണ്ട് ചിത്തിരപ്പെണ്ണ് ഞെട്ടുന്നു. പമ്പയാറ്റിൽ മരിച്ചൊഴുകിയ വട്ടിപ്പണക്കാരന്റെ ചോരയാണിതെന്നും പേടിക്കാനില്ലെന്നും പാട്ടുപരിശ പറയുന്നു. ആരുടെ ചോരയായാലും തനിക്കൊന്നുപോലെയാണെന്ന് ചിത്തിരപ്പെണ്ണും പറയുന്നു. പാട്ടുപരിശ ചിത്തിരപ്പെണ്ണിനോട് പ്രണയപരവശനാകുമ്പോൾ താൻ ദേശത്തുടയവന്റെ മകൻ വടിവേലനെ പ്രണയിക്കുന്ന കാര്യം ചിത്തിരപ്പെണ്ണ തുറന്നു പറയുന്നു. വടിവേലനെ മന്ത്രത്താൽ പാട്ടുപരിശ പ്രത്യക്ഷപ്പെടുത്തുന്നു. വടിവേലൻ പക്ഷേ പാട്ടുപരിശയുടെ നിയന്ത്രണത്തിലാണ്. ചിത്തിരപ്പെണ്ണ് വടിവേലനുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാട്ടുപരിശ മന്ത്രത്താൽ വടിവേലനെ പിടിച്ചു നിർത്തുകയും വധിക്കുകയും ചെയ്യുന്നു. ആ പൂങ്കത്തി പിടിച്ചുവാങ്ങി അവൾ ജീവനൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വടിവേലനെ ജീവിപ്പിക്കാമെന്ന് പാട്ടുപരിശ പറയുന്നു. ജീവൻ ലഭിച്ച വടിവേലൻ അവളെ ഇഷ്ടമല്ലെന്ന് പറയുന്നു. പാട്ടുപരിശയുടെ മഷിയിൽ നിന്റെ മനസ്സ് കലങ്ങിയോ എന്ന് ചിത്രപ്പെണ്ണി ചോദിക്കുന്നു. പാട്ടുപരിശ കൈ ഉയർത്തി മന്ത്രം ചൊല്ലുന്നതോടെ വടിവേലൻ മരിച്ചു വീഴുന്നു. ചിത്രപ്പെണ്ണ് അയാളുടെ നെഞ്ചിൽ വീണ് കരയുന്നു. അവൾ ഭീകരമായ മുഖഭാവത്തോടെ തീരുമാനമെടുത്ത് ചടുലമായി പാഞ്ഞുപോകുന്നു. ദേശത്തുടയവന്റെ എഴുന്നള്ളത്തിനെ ഭയന്ന് ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിശകളും പരസ്പരം സംശയങ്ങൾ തീർക്കുന്നതാണ് ഭാഗം മൂന്നിൽ. അവനവൻ കടമ്പയ്ക്കൽ ഞങ്ങൾ വീഴും, അല്ല അതിപ്പഴാര വീഴാത്തത് എന്ന് ആട്ടപ്പണ്ടാരം പറയുന്നു. ദേശത്തുടയൻ പൂങ്കത്തി പരിശോധിക്കുന്നു. കാര്യം അത്രമേൽ ഗൗരവമുള്ളതായതുകൊണ്ടാണ് നാം നേരിൽ പോരാം എന്നുറച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. താളവും ആട്ടവും ഇട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുപരിശകളെയും ആട്ടപ്പണ്ടാരങ്ങളെയും ദേശത്തുടയൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ആട്ടവും മേളവും വേണ്ടി വന്നാൽ അവരെ വിളിക്കാമെന്നും പറയുന്നു. എട്ടരക്കണ്ണൻ പക്കിയും ദേശത്തുടയവനും പരസ്പരം അറിയുന്നവരാണെന്ന താല്പര്യത്തിൽ അവർ പരസ്പരം ആടിത്തിമിർക്കുന്നു. ദേശത്തുടയവൻ ആട്ടപ്പണ്ടാരത്തെയും പാട്ടുപരിശയെയും ചോദ്യം ചെയ്യുന്നു. തുടർന്ന് പല സംഭവങ്ങളും നടക്കുന്നു. പക്കിയുടെ അവസാനത്തെ ആഗ്രഹമായ ഉത്സവം കൂടാൻ അവരെല്ലാവരും കൂടി പോകാൻ തയ്യാറെടുക്കുന്നു. ചിത്രയെ അയാൾ ഉത്സവത്തിന് പോകാൻ ക്ഷണിക്കുന്നു. അവർ നൃത്തം ചെയ്യുന്നതിനിടയിൽ മരിച്ചുപോയ വടിവേലൻ മുഖം മൂടി മാറ്റി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ചിത്ര അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. ആട്ടപ്പണ്ടാരങ്ങൾ നൃത്തം ചെയ്യുന്നു. അവർ ഉത്സവം കാണാൻ പുറപ്പെടുന്നു. താളം മുറുകുകയാണ്. അവർ അവനവനിലെ കടമ്പകൾ മറികടന്ന് ഒന്നായി മാറി ഒരേ താളത്തിൽ മുന്നേറുന്നതോടെ നാടകം അവസാനിക്കുന്നു. ഇതാണ് അവനവൻ കടമ്പയിലെ രംഗങ്ങൾ. കാവാലം നാരായണ പണിക്കരുടെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകം തന്നെയാണ് ഈ അവനവൻ കടമ്പ. നാടകവും നാടകവിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. തിരശ്ശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

5 minus B squared is equal to

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 നും പുനഃപ്രക്ഷേപണം രാത്രി 9:30 നും. കേൾക്കൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. റോക്ക്ലാൻഡ് വൈസ്മൻ സർവീസ് ക്ലബിന്റെ സഹകരണത്തോടെ കേരള ടൈംസ് എന്റർടൈൻമെന്റ്സ് അവതരിപ്പിക്കുന്ന മാക്യൂബ് ഷോ 2026 എന്ന ജീവകാരുണ്യ പരിപാടിയും പൊന്നോണം 2026 ആഘോഷവും 2026 ഓഗസ്റ്റ് 30 ഞായറാഴ്ച വൈകിട്ട് 5 ന്യൂ ജേഴ്സിയിൽ നടക്കും. പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് അവതരിപ്പിക്കുന്ന അത്യാകർഷകമായ മാജിക് ഷോയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. മാജിക്കിനൊപ്പം സംഗീതവും ഓണാഘോഷത്തിന്റെ നിറവുമായ ഈ സായാഹ്നം കുടുംബസമേത ആസ്വദിക്കാവുന്ന വ്യത്യസ്തമായ അനുഭവമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മർത്തോമ ചർച്ച് ഓഫ് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ചിന്റെ ജൂബിലിയോടനുബന്ധിച്ച് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് നടത്തി ചരിത്രം കുറിച്ചു. ഉണർവ് എന്ന നാമധേയത്തിൽ റിവൈവൽ മീറ്റിംഗ് ആൻഡ് സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് സാധ്യമാക്കിയത്. അമേരിക്കയിലെ ഫ്ലോറിഡ സ്വദേശിയും കേരള വംശജനുമായ നേതൻ തോമസ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. 18 വയസ്സും 346 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം മയാമി ഡേഡ് കോളേജിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിംഗ് അധ്യാപകനായി ചുമതലയേറ്റത്. ഇതോടെയാണ് 306 വർഷം പഴക്കമുള്ള റെക്കോർഡ് അദ്ദേഹം മറികടക്കുന്നത്. 1717 വെറും 19 പ്രൊഫസറായ സ്കോട്ടിഷ് ഗണിതശാസ്ത്രജ്ഞൻ കോളിൻ മാക്ലൂറിന്റെ റെക്കോർഡാണ് നേതൻ തോമസ് തകർത്തത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സ്ഥിരീകരണ പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മിക്ക വിദ്യാർത്ഥികളും കോളേജ് ജീവിതം ആരംഭിക്കുന്ന പ്രായത്തിൽ തന്നെ നേതൻ തോമസ് ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിരുന്നു. അതിനു മുൻപ് വെറും 14 മയാമി ഡേഡ് കോളേജിൽ നിന്ന് അസോസിയേറ്റ് ബിരുദവും കരസ്ഥമാക്കിയിരുന്നു. നിലവിൽ മയാമി ഡേഡ് കോളേജിൽ ഓൺലൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനൊപ്പം യൂണിവേഴ്സിറ്റി ഓഫ് മയാമി ലോ സ്കൂളിൽ നിയമ പഠനവും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഈ നേട്ടം ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വ്യക്തമാക്കി. H1B L1 വിസകളുടെ കാലാവധി നീട്ടി നൽകുന്നതിന് പുതിയ ഫീസ് ഈടാക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുന്നു. പുതിയ ഫീസുകൾക്ക് പുറമെ വിസ പുതുക്കുന്ന ഘട്ടത്തിലും 9-11 റെസ്പോൺസ് ആൻഡ് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഫീസ് ബാധകമാക്കുന്നതാണ് പുതിയ

0: നിയമം. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ്. 2025 കണക്കുകൾ പ്രകാരം H1B വിസ 77.6% ഇന്ത്യക്കാരാണ്. അതിനാൽ ആമസോൺ, TCS, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ IT ടെക്നോളജി കമ്പനികൾക്ക് വിദേശ ജീവനക്കാരെ നിലനിർത്താൻ വൻ തുക അധികമായി ചിലവഴിക്കേണ്ടി വരും. ജീവനക്കാരിൽ പകുതിയിലധികവും H1B L1 വിസയിലുള്ള US 50 ജീവനക്കാരുള്ള കമ്പനികളെയാണ് ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കലയും സംസ്കാരവും അതിരുകളില്ലാതെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണെന്ന് ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ഫൊക്കാന. വടക്കേ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോക സാംസ്കാരിക രംഗത്തും അഭിമാനത്തോടെ രേഖപ്പെടുത്താവുന്ന ഒരു മഹാസംഭവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 2026 August 8 പെൻസിൽവാനിയയിലെ കലഹാരി റിസോർട്ടിൽ നടക്കുന്ന ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷന്റെ ഭാഗമായി 500+ ചെണ്ട കലാകാരന്മാരും 1000 മോഹിനിയാട്ട കലാകാരികളും ഒരേ വേദിയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിടുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി കലാകാരന്മാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായ ഈ അപൂർവ കലാപ്രകടനത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതരും നേരിട്ട് സാക്ഷികളാകും. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സാജൻ ആന്റണിയുടെ ദീർഘകാല സ്വപ്നമായ ഈ മഹാസാംസ്കാരിക സംരംഭം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കലാപ്രതിഭയും ഐക്യവും ലോകവേദിയിൽ ഉയർത്തിക്കാട്ടാനുള്ള അഭിമാന മുഹൂർത്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കുംഭരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.